حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم.

0: ونزع يده فإذا هي بيضاء للناظرين.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മുഅ്മിനൂൻ 78 മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ മുഴുവനായും സൂറത്തു ശുആറ 33 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് الحافظ سعد الغامدي.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സ്.
4: أعوذ بالله من الشيطان الرجيم.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: كثيرا.
1: السلام عليكم ورحمة الله. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، ഇന്ന് 2026 ജൂലൈ 25, ഹിജ്റ വർഷം 1448, സഫർ 10. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദർശിയാണ്, ആലംബമില്ലാത്തവൻ്റെ അത്താണിയാണ്, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ്റെ കൂട്ടുകാരനാണ്. ഓരോ ആയത്തുകളും അവൻ്റെ മനസ്സുകളെ ജീവൻ വെപ്പിക്കുന്ന, മനസ്സിൻ്റെ രോഗങ്ങൾ കേൾക്കുന്ന മറുമരുന്നാണ്. ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ, ഖുർആനിൻ്റെ തീരങ്ങളിലൂടെ സഞ്ചരിക്കാൻ ലഭിക്കുന്നത് വിശ്വാസിയുടെ സൗഭാഗ്യമാണ്. വരൂ, നമുക്ക് ഖുർആനിൻ്റെ തീരങ്ങളിലൂടെ ഈ പുലരിയിലും സഞ്ചരിച്ച് മുന്നേറാം. ലോകത്തെ മുഴുവൻ മലയാളികളായ ഖുർആൻ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതമോതുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങാം.
3: أعوذ بالله من الشيطان الرجيم.

وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي

0: يستنكحها خالصة لك من دون المؤمنين.
1: ആയത്തിൻ്റെ തുടക്കം മുതൽ ഒരു തവണ പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
3: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകന്റെ മുഖത്തു നിന്ന് കേൾക്കാവുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു ആല ഇമ്രാന്റെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറ അൻആമിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാര്യ ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഖുർആൻ ആശയപഠനം മലയാളികൾക്ക് സർവ്വസാധാരണമാക്കിയതിന് ഏറെ സഹായകമായ മലയാളത്തിലെ പ്രസിദ്ധമായ ഖുർആൻ വിവരണം. മർഹൂം മുഹമ്മദ് അമാനി മൗലവി അനേകം ഖുർആൻ തഫ്സീറുകളെ അപഗ്രഥിച്ച് തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു ഗാസിയ 17 മുതൽ 26 വചനങ്ങളുടെ ഭാഗമാണ്.
2: വചനം 17.
3: അഫലാ യൻദുറൂന, എന്നാൽ അവർ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്, കൈഫ, എങ്ങനെ, എപ്രകാരമാണ്, ഖുലിഖത്ത്, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
4: അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്,
3: എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
2: വചനം 18.
3: വ ഇല സമാഇ, ആകാശത്തിലേക്കും, കൈഫ, എങ്ങനെ, റുഫിഅത്ത്, അത് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വ ഇല സമാഇ കൈഫ റുഫിഅത്ത്,
3: ആകാശത്തിലേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നും.
2: വചനം 19.
3: വ ഇലൽ ജിബാലി, മലകളിലേക്കും, കൈഫ, എങ്ങനെയാണ്, നുസിബത്, അത് നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വ ഇലൽ ജിബാലി കൈഫ നുസിബത്,
3: പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്നും.
2: വചനം 20.
3: വ ഇലൽ അർദ്, ഭൂമിയിലേക്കും, കൈഫ, എങ്ങനെ, സുത്തിഹത്ത്, അത് പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
4: വ ഇലൽ അർദ് കൈഫ സുത്തിഹത്ത്,
3: ഭൂമിയിലേക്ക് അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്നും നോക്കുന്നില്ലേ.
5: തുളഞ്ഞ ബുദ്ധിയോ കവിഞ്ഞ പഠിപ്പോ ഒന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും സുപരിചിതവും ചിന്തിച്ചറിയുവാൻ പോരുന്നതുമായ ചില നിത്യ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യ ശ്രദ്ധയെ തട്ടിയുണർത്തുകയാണ്. മേൽപോട്ടു നോക്കിയാൽ കാണുന്ന ആകാശം, നാലുപാടം നോക്കിയാൽ കാണുന്ന പർവ്വതങ്ങൾ, കീഴ്പോട്ടു നോക്കിയാൽ കാണുന്ന ഭൂമി, സുപരിചിതവും അറബികളുടെ നിത്യോപയോഗ വസ്തുവുമായ ഒട്ടകം എന്നിങ്ങനെയുള്ളവയെ ആര് സൃഷ്ടിച്ചു? ഓരോന്നും എത്ര സമർത്ഥവും കലാപരവുമായ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും എത്രമാത്രം പ്രയോജനകരമായ വ്യവസ്ഥയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിലും അടങ്ങിയ സൃഷ്ടി രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്ന ശക്തി ഏതാണ്? എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ആലോചിച്ചു നോക്കുന്ന ഏതൊരു നിഷ്കളങ്ക ഹൃദയനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ സർവജ്ഞത, സാർവത്രികമായ കഴിവ്, ആദിയായ മഹൽ ഗുണങ്ങളെക്കുറിച്ചും ബോധം വരാതിരിക്കയില്ല. അതുവഴി പരലോകം, മരണാനന്തര ജീവിതം എന്നിവയുടെ സാധ്യത സമ്മതിക്കേണ്ടി വരികയും കൂടുതൽ അന്വേഷിച്ചറിയുവാനുള്ള പ്രേരണ സംജാതമാകുകയും അങ്ങനെ ദൈവീക സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവ സ്വീകരിക്കുന്നതിന് വിഘാതം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും.
6: അദാ ദുമാമ ബിനു സാലബയുടെ റളിയല്ലാഹു അൻഹു സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. മരുഭൂവാസികളായ ഒരു അറബി ഗോത്രത്തിലെ തറവനായിരുന്നു അദ്ദേഹം. മരുഭൂമികളിൽ ജീവിച്ചിരുന്ന അറബികൾ കേവലം അപരിഷ്കൃതരും പരുക്കൻ സ്വഭാവക്കാരുമായിരുന്നുവെന്ന് പ്രസിദ്ധമാണ്. സംഭവത്തിൻ്റെ നിവേദകനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങളിൽ നിന്നു തന്നെ അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് എന്തെങ്കിലും അപ്രധാനമായ ചോദ്യം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മരുഭൂവാസികളിൽ ബുദ്ധിയുള്ള വല്ല മനുഷ്യനും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിക്കുന്നതും അത് കേൾക്കുന്നതും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, മുഹമ്മദേ, താങ്കളുടെ ഒരു ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് താങ്കളെ അള്ളാഹു അവൻ്റെ റസൂലായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് താങ്കൾ വാദിക്കുന്നതായി പറഞ്ഞു, ഇത് സത്യമാണോ? തിരുമേനി, സത്യമാണ്. അദ്ദേഹം, എന്നാൽ ആകാശം സൃഷ്ടിച്ചത് ആരാണ്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഭൂമി സൃഷ്ടിച്ചത് ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഈ മലകൾ നാട്ടി സ്ഥാപിച്ചതും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കിയതും ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഈ മലകളെ നാട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളെ ദൂതനായി അഥവാ റസൂലായി അയച്ചിരിക്കുന്നത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രാവും പകലുമായി അഞ്ചു നേരം നമസ്കരിക്കൽ ഞങ്ങൾക്കു കടമയാണെന്ന്. വാസ്തവമാണോ? തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, എന്നാൽ താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളോട് അതിനു കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഒരു സക്കാത്ത് കൊടുക്കേണ്ടുന്ന കടമയുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, ഞങ്ങളിൽ നിന്ന് പോകാൻ കഴിവുള്ളവർക്ക് ആ വീട്ടിൻ്റെ അഥവാ കഅബയുടെ അടുക്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ കടമയുണ്ടെന്ന് താങ്കളുടെ ദൂതൻ പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അനന്തരം ആ മനുഷ്യൻ പോകാൻ പിന്നോക്കം തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, താങ്കളെ യാഥാർത്ഥ്യവുമായി അയച്ചവൻ തന്നെയാണ് സത്യം. ഇപ്പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതല്ല, അഥവാ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സത്യം പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം മുസ്ലിമിൻ്റെ നിവേദനത്തിൽ ഞാൻ ബനു സഅദ് ഗോത്രക്കാരനായ ലുമാമ ബിനു സലബയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒട്ടകത്തെപ്പറ്റി ചിന്തിക്കുവാനുള്ള ക്ഷണം അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അർത്ഥവത്താകുന്നു. ഒട്ടകം അറബികളുടെ അമൂല്യ സമ്പത്താണ്. ഈ അടുത്ത കാലത്തായി പരിഷ്കൃത വാഹനങ്ങളും പുതിയ ജീവിത മാർഗങ്ങളും നിലവിൽ വന്നതോടുകൂടി ഒട്ടകത്തിൻ്റെ പ്രാധാന്യം അറേബ്യയിൽ കുറേയെല്ലാം കുറഞ്ഞിട്ടുണ്ടെന്നത് വാസ്തവമാണ്. എന്നാലും മരുപ്രദേശങ്ങളിൽ ഒട്ടകം ഇന്നും അപ്രധാനമല്ല തന്നെ. മുൻകാലത്തെ സ്ഥിതി പറയേണ്ടതുമില്ല. അതിൻ്റെ പാലും മാംസവും അവരുടെ ആഹാരം, രോമം അവരുടെ വസ്ത്രം, തോലാകട്ടെ, പലതരം പാത്രങ്ങളും താമസിക്കുവാനുള്ള തമ്പുകളും നിർമ്മിക്കുവാനും ഉപയോഗിക്കും. യാത്രകളിൽ സവാരിക്കും കൃഷിക്കും വെള്ളം തേവാനും ഭാരങ്ങൾ വഹിക്കുവാനും ഒട്ടകം തന്നെ. മരുക്കപ്പൽ അഥവാ സഫീനത്തു സുഹറ എന്ന പേരുകൊണ്ട് തന്നെ ഒട്ടകത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി നമുക്ക് ഊഹിക്കാം. വെള്ളവും തണലുമില്ലാത്ത, മരുപ്പച്ച കാണാത്ത, കണ്ണെത്തുവാൻ കഴിയാത്ത സമുദ്രസമാനമായ മണലാരണ്യങ്ങളിൽ കൂടി ദീർഘയാത്രകൾ നടത്തുവാൻ തക്കവണ്ണം അള്ളാഹു ഒട്ടകത്തിന് കൊടുത്തിട്ടുള്ള കെൽപ്പും സവിശേഷ ശക്തിയും ആലോചിച്ചു നോക്കുക. കിട്ടിയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടും, മാസത്തോളം വെള്ളം കുടിക്കാതെ കഴിഞ്ഞുകൊള്ളും. യജമാനന്റെ ഹിതമറിഞ്ഞ് സവിനയം അത് പെരുമാറും. വൻ മരുഭൂമികളിൽ സഞ്ചാരം പതിവാക്കുന്ന ഒട്ടകത്തിന് മറ്റു മൃഗങ്ങളെപ്പോലെ ദിനം പ്രതി ഭക്ഷണവും വെള്ളവും കിട്ടുവാൻ മാർഗമില്ലെന്ന് അതിന് സൃഷ്ടിച്ചു രൂപം നൽകിയ സൃഷ്ടാവിനറിയാമല്ലോ. അതുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന അവസരത്തിൽ കുറേ അധികം വെള്ളം അകത്താക്കി സൂക്ഷിച്ചു വെക്കുവാനുള്ള ചില ഉള്ളറകൾ അള്ളാഹു അതിന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗകര്യപ്പെടുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സത്തുക്കൾ ശേഖരിച്ചു വെക്കുവാനുള്ള ഒരു പത്തായവും നൽകിയിരിക്കുന്നു. അതത്രേ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ. മണൽപൂഴിയിൽ ആണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി കാലുകൾ പൊക്കുമ്പോൾ ഇറുക്കിക്കൂടുകയും നിലത്തു വെക്കുമ്പോൾ വികസിച്ച് പരക്കുകയും ചെയ്യുമാറുള്ള കാലടികളും അവക്ക് നൽകിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ ക്ഷമയും സഹനവും നിസ്സീമമാണ്. കാലുകെട്ടി നിലത്തു വീഴ്ത്താതെ നിന്ന നിലയിൽ തന്നെ അതിനെ അറുത്തു വീഴ്ത്തുവാൻ അത് കഴുത്തു നീട്ടിക്കൊടുക്കും. ഇതെല്ലാം ഏതെങ്കിലും ഒരു അറബി വിദഗ്ധൻ്റെയോ ആഗോള ശാസ്ത്രജ്ഞന്മാരുടെയോ കണ്ടുപിടുത്തമോ ആസൂത്രണമോ അല്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രകൃതിയുടെ വികൃതിയും അല്ല. എല്ലാം സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തി അതതിനു വേണ്ടുന്ന മാർഗദർശനം നൽകിയ അള്ളാഹുവിൻ്റെ മാത്രം പ്രവർത്തനം. ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുവാൻ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
2: വചനം 21.
3: ഫദക്കിർ, ആകയാൽ നീ ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക. ഇന്നമ അന്ത, നിശ്ചയമായും നീ. മുദക്കിർ, ഓർമ്മിപ്പിക്കുന്നവൻ മാത്രം, ഉപദേഷ്ടാവ് മാത്രം.
4: ഫദക്കിർ ഇന്നമ അന്ത മുദക്കിർ,
3: അതിനാൽ നബിയെ നീ ഉപദേശിച്ചുകൊള്ളുക, നിശ്ചയമായും നീ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു.
2: വചനം 22.
3: ലസ്ത, നീയല്ല. അലൈഹിം, അവരുടെ മേൽ. ബിമുസൈത്തിർ, ഒരു അധികാരം നടത്തുന്നവൻ.
4: ലസ്ത അലൈഹിം ബിമുസൈത്തിർ,
3: നീ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല.
2: വചനം 23.
3: ഇല്ല, ഒഴികെ. മൻ തവല്ല, തിരിഞ്ഞുപോയവൻ. വകഫർ, അവിശ്വസിക്കുകയും ചെയ്ത. പക്ഷേ തിരിഞ്ഞു പോകുകയും അവിശ്വസിക്കുകയും ചെയ്തവനൊഴികെ.
2: വചനം 24.
3: ഫയുഅദ്ദിബുഹു, എന്നാൽ അവനെ ശിക്ഷിക്കും. അല്ലാഹു, അല്ലാഹു. അൽഅദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ. എന്നാൽ അവനെ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്.
2: വചനം 25.
3: ഇന്ന ഇലൈന, നിശ്ചയമായും നമ്മിലേക്കാണ്. ഇയാബഹും, അവരുടെ മടങ്ങി വരവ്.
4: ഇന്ന ഇലൈന ഇയാബഹും,
3: നിശ്ചയമായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങി വരവ്.
2: വചനം 26.
3: സുമ്മ ഇന്ന അലൈന, പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. ഹിസാബഹും, അവരുടെ വിചാരണ.
4: സുമ്മ ഇന്ന അലൈന ഹിസാബഹും,
3: പിന്നെ നമ്മുടെ മേൽ ബാധ്യത തന്നെയാണ് അവരുടെ വിചാരണ, അഥവാ അത് നാം നടത്തുക തന്നെ ചെയ്യും.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. അറിഞ്ഞേക്കുക, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒട്ടകം അതിൻ്റെ ആൾക്കാരോട് മിരണ്ടോടുന്ന പ്രകാരം അല്ലാഹുവിനോട് മിരണ്ടോടിയവരൊഴികെ.
7: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് ഖുർആൻ റേഡിയോ കാതൊർക്കുക. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 17 ഷെയ്ഖ് അബ്ദുറഷീദ് സുഫി പാരായണം ചെയ്യുന്നു.

0: وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير.
1: ജസാകും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ശൈഖ് അബ്ദുർ റഷീദ് സൂഫി വിശുദ്ധ ഖുർആൻ ജുസ് 17 പാരായണം ചെയ്തത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അന്നുബദ്ദില, അന്നുബദ്ദില. 20. ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായയുടെ സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമുഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമുഹുമുല്ലദി യൗമുഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യു അദൂൻ യൗമഹുമുല്ലദി യു അദൂൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമയഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ. നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബിയൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيات خاشعة أبصارهم ترهقهم ذلة. يبدا خاشعة خا توند يبدا اتو مغل باغ مانا خا انا دين مخرج هذا بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും. തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്. തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم اليوم അല്ല യൗമാണ് യ ذلك اليوم الذي كانوا يوعدون
خاشعة.

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر، الله أكبر، الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: اللهُ ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. اللهُ ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. اللهُ ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ഇനി പ്രവേശിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.
3: وقال فرعون ذروني أقتل موسى وليدع ربه.

മിൻഹാദ്. ബാറക്കല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 470-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: الله أكبر.
1: الله أكبر.
0: الحمد لله رب العالمين.

0: അല്ലാഹു
1: അല്ലാഹു അക്ബർ.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഫത്തഹിലെ 18 മുതൽ 26 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ. അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم.
2: يوم يجمع الله الرسل.

0: ബ്രസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഹാഖ, മഅരിജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ വദിഅ അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ വദീഉ അൽ യമാനി പാരായണം ചെയ്ത സൂറത്തുൽ ഹാഖ, മആരിജ്, നൂഹ്, ജിൻ, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേട്ടത്.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 6-7 വചനങ്ങൾ നാം പഠിക്കുന്നു. ബഹുദൈവ വിശ്വാസികളുടെ പരസ്പരമുള്ള ഉപദേശമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ ആറാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ആ വചനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഈ വചനത്തിൽ പറയുന്നത്. വൻ ത്വലഖ, വിട്ടുപോയി, അൽ മലഉ മിൻഹും, അവരിൽ നിന്നുള്ള പ്രധാനികൾ, അനിം ഷൂ, നിങ്ങൾ നടക്കുവീൻ എന്ന്, വസ്ബിറു, ക്ഷമിക്കുകയും ചെയ്യുവീൻ, അല ആലിഹത്തിക്കും, നിങ്ങളുടെ ദൈവങ്ങളിൽ, ആരാധ്യ വസ്തുക്കളിൽ, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലഷയി ഉൻ, ഒരു കാര്യം തന്നെയാകുന്നു, യുറാദ്, ഉദ്ദേശിക്കപ്പെടുന്ന, താൽപര്യപൂർവം ചെയ്യപ്പെടുന്ന. അതായത് അവരിലെ പ്രധാനികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടുപോയി, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക, നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക, തീർച്ചയായും ഇത് ഉദ്ദേശ്യപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ വചനമാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. അവിടെ ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ വചനം ഒരു അവതരണ പശ്ചാത്തലമുള്ള ഒരു വചനമാകുന്നു. അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകന്റെ പ്രബോധനത്തിന് തടസ്സം ചെയ്യാൻ വേണ്ടി, തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പ്രവാചകൻ അവർക്ക് താൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് തൻ്റെ പ്രബോധനത്തിൻ്റെ കാതലായ ഭാഗം എന്ന് അവരെ കേൾപ്പിച്ചപ്പോൾ അവർ അവിടെ കൂടിയ ആളുകൾ തമ്മിൽ പറഞ്ഞ കാര്യമാണ് വൻ ത്വലഖൽ മലഉ മിൻഹും, അവരിലെ പ്രധാനികൾ പോയി. എന്നിട്ട് അവർ പറഞ്ഞു, അനിംഷു, നിങ്ങൾ പോവുക, വസ്ബിറു ആലിഹതക്കും, നിങ്ങളുടെ ആരാധ്യന്മാരിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുക, ഇന്നഹാദ, ഈ പറയുന്ന കാര്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന കാര്യം, ലഷയ്ഉൻ, ഒരു കാര്യം തന്നെയാകുന്നു, യുറാദ്, ഉദ്ദേശ്യപൂർവം പറയുന്ന കാര്യം. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇത് മുഹദ്ദിഖീന ഖൗമഹും അല തമസ്സുഖി ബിമാഹും അലൈഹി, ആ സമൂഹം അവരുടെ അവർ പരസ്പരം ഒരു പ്രേരിപ്പിക്കലാകുന്നു ഇത്, തങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി. മിനശിർക്കി, ഷിർക്ക് വിശ്വാസത്തിൽ, ഷിർക്കിൻ്റേതായ പ്രവർത്തനത്തിൽ അവർ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു, പരസ്പരമുള്ള പ്രേരിപ്പിക്കലാകുന്നു. ഇസ്തമിറു അലൈഹ, നിങ്ങളതിൽ ഉറച്ചു നിൽക്കുക. വജാഹിദു നുഫൂസക്കും ഫിസ്സൊബിരി, നിങ്ങളുടെ മനസ്സുകളെ ക്ഷമയിൽ നിങ്ങൾ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കഠിനമായി ക്ഷമിക്കുക. വഅല ഇബാദത്തിഹ, അവയെ ആരാധിക്കുന്ന കാര്യത്തിലും. വല യറുദ്ദക്കും അൻഹ റാദ്ദിൻ, ഒരാളും നിങ്ങളെ ഇതിൽ തടയാതിരിക്കട്ടെ, ഒരാൾക്കും നിങ്ങളെ ഇതിന് പിന്തിരിപ്പിക്കാൻ കഴിയരുത്. വല യസുദ്ദന്നക്കും അൻ ഇബാദത്തിഹ സ്വാദ്ദിൻ, അള്ളാഹുവല്ലാത്ത ഇത്തരം ശക്തികളെ ആരാധിക്കുന്ന ആരാധനയിൽ നിന്ന് ഒരാളും നിങ്ങളെ തടയാതിരിക്കട്ടെ. ഇന്നഹാദ, തീർച്ചയായും ഇത്, അല്ലദീ ജാഅ ബിഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കൊണ്ടുവന്ന കാര്യം, മിനൻ നഹി അൻ ഇബാദത്തിഹ, ഈ ആരാധ്യ വസ്തുക്കൾക്ക് ആരാധന അർപ്പിക്കുക എന്ന കാര്യം, അത് ആ പറയുന്ന കാര്യം, ലഷയ്ഉൻ യുറാദ് ഐ യഖ്സുദു, യഖ്സുദു യുറാദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ലഹു ഖസ്ദുൻ വനിയ്യത്തുൻ ഗൈറു സാലിഹ, ഇത് പറയുന്ന മുഹമ്മദ് നബിക്ക് പ്രത്യേകം ഉദ്ദേശ്യമുണ്ട്, അത് അവരുടെ കാഴ്ചപ്പാടിൽ സ്വാലിഹല്ലാത്ത, നല്ലതല്ലാത്ത ഒരു ഉദ്ദേശ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് തഫ്സീറിൽ കാണാൻ സാധിക്കും, വൻ ത്വലഖൽ മലഉ മിൻഹും എന്ന് പറഞ്ഞ ആയത്ത് വ്യാഖ്യാനിക്കുകയാണ്. ഖാൽ ഇന്നൽ മുറാദ ബിദാലിക അൽ മഷ്യു ബിൽ ഖുദൂമി, ഇവിടെ മഷ്യ, നിങ്ങൾ പോവുകീൻ എന്ന് പോവുകീൻ എന്ന് പറഞ്ഞത്, ബിമഅന അന്നഹും ഇദൻ ത്വലഖു ഹസ്സ ബഅദുഹും ബഅദൻ അലൽ മഷ്യി വസ്സൈരി, ഈ സദസ്സിൽ നിന്ന് അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ ആരാധിക്കാവൂ എന്ന് പറയുന്നിടത്ത് നിന്ന് പോവാനുള്ള പരസ്പരമുള്ള പ്രേരിപ്പിക്കലാകുന്നു അത്. ലി അല്ലാ യഊദു ഫയുഅരിജു അലാ മൻ ത്വലഖു മിൻഹു കഅന്നഹും ഇന്നമ യൻതലിഖൂന ഫിറാറൻ ഫയൂസി ബഅദുഹും ബഅദൻ ബിൽ മഷ്യി, തമ്മ തമ്മിൽ അവർ പ്രേരിപ്പിക്കുന്നു, അവർ വസ്വിയത്തായി പറയുന്നു, ഇവിടെ നിങ്ങൾ ആരും ഇരിക്കരുത്, നിങ്ങൾ ഇവിടെ നിന്ന് പോവുവീൻ. വൈദാ നദർന ഇലൽ മഅന ഔ ഇല ഉമൂമി അഹ്വാലിഹിം ഖുൽന ഇന്നൽ മുറാദ ബിദാലിക അൽ മഷ്യു അല ത്വരീഖതി യഅനി സീറു അല ത്വരീഖതികും വലാ യഹുമ്മന്നകും അഹദുൻ. നിങ്ങൾ നിങ്ങളുടെ മാർഗം തന്നെ സ്വീകരിക്കുക. ഇവിടെ പറയപ്പെടുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആ കാര്യം നിങ്ങൾ, ആ ആദർശം നിങ്ങൾ സ്വീകരിക്കരുത്. സീറു അലാ ത്വരീഖതികും, നിങ്ങളുടെ മാർഗത്തിലേക്ക്, നിങ്ങളുടെ ആ ത്വരീഖത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. മറ്റൊരാളും നിങ്ങളെ ആകർഷിക്കാതിരിക്കട്ടെ, മറ്റൊരാളും നിങ്ങളെ ആകർഷിക്കാതിരിക്കട്ടെ എന്ന അർത്ഥത്തിലാകുന്നു അവർ പറഞ്ഞത്. ഔലുഹു തആല വസ്ബിറു അലാ ആലിഹത്തിക്കും യഅനി യഹ്ബിസു അൻഫുസക്കും അലൈഹ, നിങ്ങൾ നിങ്ങളെ തന്നെ പിടിച്ചു നിർത്തുക. ലാ തുഹീദു അൻഹ വഹാദാ മിൻ ബാബി തവാസീ ബിൽ ബാത്തിലി, ഇത് പരസ്പരം ബാത്തിലിന്റെ കാര്യത്തിലുള്ള ഉപദേശിക്കലാകുന്നു, വസ്വിയത്താകുന്നു. യഖൂലു ബഅദുഹും ലിബഅദിൻ, തമ്മ തമ്മിൽ അവർ പറയുന്നു, ഇംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും, നിങ്ങൾ നടക്കുവീൻ, നിങ്ങളുടെ ആരാധ്യന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമിക്കുവീൻ. വസ്ബുതു അലാ ഇബാദത്തിഹ, അവയെ ആരാധിക്കുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവീൻ. ഇന്ന ഹാദൽ മദ്കൂർ മിന തൗഹീദി ലശൈഉൻ യുറാദ്, ഈ പറയപ്പെട്ട തൗഹീദ് ഉണ്ടല്ലോ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യം, അത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് വസ്ബിറു അലാ ആലിഹത്തിക്കും യഅനി ഉസ്ബുതു അലൈഹ ഫി ഇബാദത്തിഹ, നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. വദ്ദിഫാഉ അൻഹ വഅദ്മി ഖുബൂലി കുല്ലി ശൈഇൻ യുബ്തിലുഹ, അതിനെ, ആ ആരാധ്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നത് നിങ്ങൾ നിലയുറപ്പിക്കുക. മറ്റുള്ള അഭിപ്രായങ്ങൾ, മറ്റു ഈ ആരാധ്യന്മാരെ സ്വീകരിക്കരുത് എന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് ഹാദൽ മുഷാറു ഇലൈഹി മാ ജാബിഹിൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഹീദി, ഈ പറയപ്പെടുന്ന കാര്യം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കാര്യം, അത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു. ഇവിടെ യുരീദുഹു മൻ ജാഅബിഹി വഹാദാ യദുല്ലു അലാ സിദ്ഖിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉദ്ദേശ്യപൂർവ്വം എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവാചകൻ പരിശ്രമിക്കും, അതിനുവേണ്ടിയാണ് അത് അദ്ദേഹം പറയുന്നത് എന്നാണ് അവർ പ്രവാചകനെക്കുറിച്ച് ഇന്ന ഹാദാ ലശൈഉൻ യുറാദ്, ഇത് ഉദ്ദേശ്യപൂർവ്വം പറയുന്ന കാര്യമാകുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ പ്രവാചകന്റെ സത്യത തെളിയിക്കുന്നൊരു വചനം കൂടിയാകുന്നു ഇത്. മഅനാഹു അന്ന ഹാദർ റജുൽ ഖാല ഖൗലൻ, ഈ പറയുന്ന ഇദ്ദേഹം ഒരു വാക്ക് പറയുന്നു. യുരീദുഹു ഫഹുവ ജാദ്ദുൻ ഫി ഖൗലിഹി, അവിടെ അദ്ദേഹം ഉദ്ദേശ്യപൂർവ്വമാണ് പറയുന്നത്, അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം പരിശ്രമിക്കും, കഠിനമായി പരിശ്രമിക്കും. വശൈഉ അല്ലദീ യുറാദു ലാ ബുദ്ദ അൻ യുസ്അ മുരീദുഹു ലിയുഹഖിഖഹു, ഏതൊരാൾ ഉദ്ദേശ്യപൂർവ്വം ഒരു കാര്യം പറയുന്നുവോ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കും. ബിഖിലാഫിൽ ഇൻസാൻ അല്ലദീ യഖൂലുൽ ഖൗൽ ബിലിസാൻ ലാ ബിൽ ഖൗൽ, ചില മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ചില മനുഷ്യന്മാർ വാക്ക് പറയും, പക്ഷേ ആ വാക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. വലിഹാദ തജിദുല്ലദി യഖൂലുൽ ഖൗൽ ബിലിസാനിഹി വഖൽബിഹി യുസമ്മിമു വയഅസിമു അലാ അന്ന ഹാദാ അലാ അൻ യൻഫദ മാ ഖാൽ ലാകിന്നല്ലദി ലാ യുരീദു യഖൂലു ഖൗലുഹു ബിലിസാനിഹി സത്ഹിയൻ, ചില ആളുകളുടെ വാക്കുകൾ അത് ഉപരിപ്ലവം മാത്രമായിരിക്കും, പുറമേക്ക് പറയുന്ന വാക്കായിരിക്കും, യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഉദ്ദേശ്യമുണ്ടാവുകയില്ല. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തനാകുന്നു പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതുകൂടി ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്ന് ഏഴാമത്തെ വചനം,
1: മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ലഖ്തിലാഖ്. മാ സമിഅനാ ബിഹാദാ, ഇതിനെപ്പറ്റി നാം കേട്ടിട്ടില്ല. ഫിൽ മില്ലത്തി, മത നടപടിയിൽ അല്ലെങ്കിൽ മാർഗത്തിൽ, അൽ ആഖിറ ഒടുവിലത്തെ അവസാനത്തെ, ഇൻഹാദ ഇതല്ല,
0: ഇല്ലഖ്തിലാഖ്, ഒരു കൃത്രിമ സൃഷ്ടിയല്ലാതെ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കൽ അല്ലാതെ. അവർ പറഞ്ഞത്, അവസാനത്തെ മത നടപടിയിൽ ഇതിനെപ്പറ്റി നാം കേൾക്കുകയുണ്ടായിട്ടില്ല. ഇതൊരു കൃത്രിമ സൃഷ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് പ്രവാചകൻ തിരുമേനിയെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിനെക്കുറിച്ചും മുശ്രിക്കുകൾ പറഞ്ഞ ജൽപ്പനം. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് കാണാം, യുരീദൂന മില്ലത്തൻ നസ്വാറ, ഇവര് അവസാനത്തെ മത നടപടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസ്വാറാക്കളുടെ, ക്രിസ്ത്യാനികളുടെ മാർഗത്തെക്കുറിച്ചാകുന്നു. ഫമിൻ ഐന അത്ത മുഹമ്മദുൻ ബി തൗഹീദ്, എവിടുന്നാണ് ഈ തൗഹീദുമായി മുഹമ്മദ് വന്നത്? ലഖദ് ഖാലഫന വ ഖാലഫർ നസ്റാനിയ, അദ്ദേഹം ഞങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരാകുന്നു. ഖാലഫ ദീന കൗമിഹി, തന്റെ സമൂഹത്തിന്റെ മതത്തിനും എതിരാകുന്നു. വ ഖാലഫ അഹ്ലുൽ കിതാബ് മിൻ ഖബ്ലിഹി, തന്റെ മുമ്പ് വേദം നൽകപ്പെട്ടവർക്കും അദ്ദേഹം എതിരാകുന്നു. ഫമിൻ ഐന അത ബിഹാദ തൗഹീദ്, അവരുടെ ജൽപ്പനമാണിത്. എവിടെ നിന്നാണ് ഈ തൗഹീദുമായി അദ്ദേഹം വന്നത്? മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ നാം ഇത് കേട്ടിട്ടില്ലല്ലോ. ഇതൻ ഇന്ന ഹാദല്ലദി യഖൂലുഹു മുഹമ്മദുൻ മിൻ തൗഹീദി, മുഹമ്മദ് പറയുന്ന ഈ തൗഹീദ് ഇല്ലഖ്തിലാഖ്, ഇത് കൃത്രിമ സൃഷ്ടിയാകുന്നു. ഐ ഷൈഉൻ ഇഖ്തലഖഹു വഫ്തറാഹു കദ്ബൻ വസൂറ വബുഹ്താന നഊദു ബില്ലാ, ഇത് ഇദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞ, കൃത്രിമമായി ഉണ്ടാക്കി പറഞ്ഞ കാര്യമാകുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ മാ സമിഅന ബിഹാദല്ലദി യദുഊന, ഇദ്ദേഹം ഈ ക്ഷണിക്കുന്ന കാര്യം നാം കേട്ടിട്ടില്ല. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഹീദി ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല. വഖാലൽ ഔഫിയു അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം, മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ യഅനി അന്നസ്റാനിയ, ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഖാലു ലൗ കാന ഹാദൽ ഖുർആനു ഹഖൻ അഖ്ബറത്നാ ബിഹി അന്നസ്വാറ, ഈ ഖുർആൻ സത്യമായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ അത് നമ്മോട് പറയുമായിരുന്നു എന്നതാണ് അവരുടെ വാദം, ജൽപ്പനം. വഖാല ഇബ്നു അബ്ബാസ് തഖർറുസുൻ, ഇതൊരു അനുമാനിച്ചു പറയലാകുന്നു, ഇതൊരു മതിപ്പ് പറയൽ മാത്രമാകുന്നു. ഇൻ ഹാദ ഇല്ലഖ്തിലാഖ്. ഖാല മുജാഹിദ് വഖതാദ റഹിമഹുമുല്ലാ കദ്ബുൻ, ഇത് കളവാകുന്നു എന്നാണ് അവരുടെ വാദം. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, മാ സമിഅന ബിഹാദ അൽ ഖൗലുല്ലദീ ഖാലഹു വദ്ദീനുല്ലദീ ദഅഅ ഇലൈഹി, ഇദ്ദേഹം പറയുന്ന ഈ വാക്കും ഇദ്ദേഹം ക്ഷണിക്കുന്ന മതവും ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ നാം കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഫിൽ വഖ്തിൽ അഖീർ ഫലാ അദ്റക്ന അലൈഹി ആബാഅന വല ആബാഅന അദ്റകു ആബാഅഹും അലൈഹി فامضوا على الذي مضى عليه آباؤكم فإنه الحق ومن الذي دعا إليه محمد إلا اختلاق اختلقه وكذب افتراه. ഈ മുഹമ്മദ് പറയുന്ന വാക്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നമുക്ക് പരിചയമില്ലാത്തതാകുന്നു, നമ്മുടെ പിതാക്കളോ നമ്മുടെ പൂർവികരോ അംഗീകരിക്കാത്ത, അവർ കേട്ടിട്ടില്ലാത്ത കാര്യമാകുന്നു എന്നാണ് അവർ ജൽപ്പിക്കുന്നത്. അന്നൽ മുകദ്ദിബീന ലിറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ജാഅ ബിഹി മിന തൗഹീദി, പ്രവാചകൻ തിരുമേനി കൊണ്ടുവന്ന അല്ലാഹുവിൻ്റെ ഏകത്വം, ലൈസ ഇന്ദഹും ദലീലുൻ ഇല്ലാ മാ കാന അലൈഹി ആബാഉഹും ലിഖൗലിഹിം, ഇവർക്ക് അത് സ്വീകരിക്കാതിരിക്കാനുള്ള തടസ്സം തങ്ങളുടെ പൂർവീകർ ഇത് കേട്ടിട്ടില്ല, തങ്ങളുടെ പൂർവീകരന്മാരിൽ നിന്ന് ഇത് കേട്ടിട്ടില്ല എന്ന വാദമാകുന്നു അവരുടേത്. ഇത് യഥാർത്ഥത്തിൽ ഏത് കാലത്തും ഇത്തരം ആളുകൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് എതിര് നിൽക്കുന്ന ആളുകൾ പറയാറുള്ള, ജൽപ്പിക്കാറുള്ള ഒരു അധ്യാപനമാകുന്നു. അന്ന കുല്ല ഇൻസാനിൽ ലൈസ ഇന്ദഹു ഇൽമുൻ ശർഇയ്യുൻ, ഏതൊരു മനുഷ്യൻ്റെ അടുക്ക് മതപരമായ അറിവില്ലയോ, ഫ ഇന്നഹു യൽജഉ ഇലാ മാ കാന നാസു അലൈഹി ഫിൽ ആദ, അത്തരം ആളുകൾ തൻ്റെ സമൂഹത്തിലേക്കാണ് അഭയം പ്രാപിക്കുക. ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ നാട്ടുകാരിൽ ഇത്തരം പ്രവണത, ഇത്തരം കാര്യം ഞങ്ങൾ കണ്ടിട്ടില്ലോ എന്ന് ഇല്ലല്ലോ എന്ന് പറയും. വഹാദ കമാ ഹുവ ഫീമൻ സബഖ ഫഹുവ ഫീമൻ ഹദർ, ഇത് മുൻഗാമികളിലും ഇക്കാലത്തുള്ള ആളുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാകുന്നു. കസീറു മിൻ നാസി തൻഹാഹു അനിൽ മുൻകരി ഫയഖൂൽ ഹാദല്ലദി ഹാദല്ലദി മഷാ അലൈഹി നാസു വഹാദ ലൈസ ബിഹുജ്ജ വഹാദ കമാ അന്നഹു സാബഖ് സാബിഖുൻ ഫഹുവ ഇദൻ ലാഹിഖുൻ. തൻ്റെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമാകുന്നു, ഞങ്ങളുടെ സമൂഹം ഇത് ആചരിക്കുന്ന ആളുകളാകുന്നു. ഫമിനൻ നാസിമൻ ഇദാ അൻകർത അലൈഹിൽ മുൻകർ ഫഖാൽ ഖാല ഹാദ മാലൻ സാലൻ നാസു അലൈഹി ഔ യഖൂലു മാ സമിഅന ബിഹാദ വമിൻഹു ഖൗലു ബഅദുൽ ആമ്മ ഇദാ നുബ്ബിഹു അല ഷൈഇൻ ലം യകൂനു യഅറിഫൂനഹു ഖാലു ഹാദ ദീനുൻ ജദീദ്. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ പ്രവണത ഏതൊരു സമൂഹത്തിനും കാണാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യം അവർ തെറ്റായി വിശ്വസിച്ചു പോരുന്ന, തെറ്റായി ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർ ബോധ്യപ്പെടുത്തിയാൽ, ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ബോധ്യപ്പെടുത്തിയാൽ അവർ പറയും, ഹാദ ദീനുൻ ജദീദ്, ഇതൊരു പുതിയ മതമാകുന്നു. മാ സമിഅന ബിഹാദ, ഇത് ഞങ്ങൾ കേട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ വഹാദ ലൈസ ബിഹുജ്ജത്തിൻ വഇന്നമൽ ഹുജ്ജത്തു അദ്ദലീലുൽ ഖായിമു മിൻ കിതാബില്ലാ വസുന്നത്തി നബിയ്യിഹി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഞങ്ങളുടെ സമൂഹത്തിലുള്ളവർ ഈ വിശ്വാസമാണ് വിശ്വസിക്കുന്നത് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് തെളിവായി സ്വീകരിക്കാൻ പാടില്ല. തെളിവ് എന്നത്, പ്രമാണം എന്നത്, അത് അള്ളാഹുവിൻ്റെ കലാമാകുന്നു, പ്രവാചകൻ്റെ അധ്യാപനങ്ങളാകുന്നു. പക്ഷേ ഖേദകരമായ കാര്യം, പൂർവികന്മാരെയും അതേപോലത്തെ നാട്ടിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളെയും മാമൂലുകളെയും ദീനായി ആചരിക്കുന്ന, ദീനായി മനസ്സിലാക്കുന്ന അത്തരം അന്ധവിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പല ഭാഗത്തും അത്തരം ആളുകളെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഞങ്ങൾ ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞതേ സ്വീകരിക്കൂ, ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. സൂറത്തുൽ ബക്കറയിലും സൂറത്തുൽ മാഇദയിലുമൊക്കെ അള്ളാഹു അത് ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്, അവലോക്കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഈ ആളുകളുടെ പൂർവ്വപിതാക്കന്മാർ ചിന്തിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും ഈ അവരെയാണോ ഇവർ പിൻപറ്റുന്നത്? അതുകൊണ്ട് നമുക്കും വലിയ പാഠമാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത്. പ്രമാണം ഏതാണോ, പ്രമാണത്തിൽ എന്താണോ സ്ഥിരപ്പെട്ടത്, അത് സ്വീകരിക്കാനാണ് നാം ബാധ്യസ്ഥരായിട്ടുള്ളത്. നാട്ടിൽ നടക്കുന്ന ആചാരങ്ങളോ മാമൂലുകളോ സ്വീകരിക്കാൻ, അതെത്ര ഭൂരിപക്ഷം വരുന്ന ആളുകളായിരുന്നാലും അവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ മതമായി കണക്കാക്കാൻ ഒരാൾക്കും ബാധ്യതയില്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷക്ക് വിധേയരാകാൻ അത്തരം നിലപാടുകൾ കാരണമായിത്തീരും എന്നതും കൂട്ടത്തിൽ ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാകുന്നു. അതാണ് ഈ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. മാ സമിഅന, ഞങ്ങൾ കേട്ടിട്ടില്ല, ബിഹാദ ഇത് ഫിൽ മില്ലത്തിൽ ആഖിറ, അവസാനത്തെ മത നടപടിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ക്രൈസ്തവതയെക്കുറിച്ചാണ് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞത്. ഇൻ ഹാദ ഇല്ലഖ്തിലാഖ്, ഇത് കൃത്രിമ സൃഷ്ടിയാകുന്നു, ഇത് കെട്ടിച്ചമച്ച് പറഞ്ഞു ഉണ്ടാക്കുന്നതാകുന്നു എന്നാണ് അവരുടെ വാദം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രമാണങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും പിൻപറ്റിക്കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ, ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അള്ളാഹു ഈ സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 6-7 വചനങ്ങളാണ് നാം പഠിച്ചത്. ബഹുദൈവ വിശ്വാസികളുടെ പരസ്പരമുള്ള ഉപദേശം എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

0: بغير علم إن الله لا يهدي القوم الظالمين.
1: അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: റേഡിയോ തഫ്സീർ അമാനി. കേരളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അത്താരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 86, സൂറത്തു ത്വാരിഖ്. രാത്രിയിൽ വരുന്നത്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 17.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വസ്സമാഇ, ആകാശം തന്നെയാണ്. വത്തോരിഖ്, രാത്രി വന്നുമുട്ടുന്നതും അഥവാ കടന്നു വരുന്നതും തന്നെയാണ് സത്യം. ആകാശം തന്നെയാണ്, രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം.
3: വചനം 2.
1: വമാ അദ്റാക, നിനക്കു എന്തറിയാം. മത്തോരിഖ്, രാത്രി കടന്നു വരുന്നത് എന്താണെന്ന്. രാത്രി കടന്നു വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിയാം.
3: വചനം 3.
1: അന്നജ്മു, നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്ന, ശോഭയേറിയ.
2: അന്നജ്മു സാഖിബ്,
1: തുളച്ചു ചെല്ലുന്ന നക്ഷത്രമത്രേ അത്.
3: വചനം 4.
1: ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും ഇല്ല. ലമ്മാ അലൈഹ, അതിൻ്റെ മേൽ ഇല്ലാതെ. ഹാഫിൽ, ഒരു സൂക്ഷിക്കുന്നവൻ, പാറാവുകാരൻ. എല്ലാ ഓരോ ദേഹവും അഥവാ ആളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാത്തതായിട്ടില്ല.
4: ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയായതുകൊണ്ട് രാത്രി കടന്നു വരുന്നത് അത്വാരിഖ് എന്നും പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയുള്ളതാകൊണ്ട് തുളച്ചു ചെല്ലുന്നത് അസ്സാഖിബ് എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രം കൊണ്ടുള്ള വിവക്ഷ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമോ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണുന്നത് പോലെ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രമോ ആകാവുന്നതാണ്. ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും ആരും അതിൽ നിന്ന് ഒഴിവില്ല എന്നുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില മലക്കുകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്വാർ 10 കണ്ടുവല്ലോ. മനുഷ്യന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്ത് റഅദിലെ 11 പ്രസ്താവിച്ചിരിക്കുന്നു. സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്ന് ഇവിടെ പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചാവാം. അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിച്ചുമാവാം. ഏറ്റവും നല്ല പാറാവുകാരൻ അവൻ തന്നെയാണല്ലോ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏതായാലും മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവനെ അള്ളാഹു ഉണർത്തുകയാണ്.
3: വചനം 5.
1: ഫല്യന്ദുരി, എന്നാൽ നോക്കട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന്.
2: ഫല്യന്ദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ,
1: എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്.
3: വചനം 6.
1: ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മായിൻ, ഒരു വെള്ളത്തിനാൽ. ദാഫിഖ്, തെറിച്ചു വരുന്ന.
2: ഖുലിഖ മിമ്മായിൻ ദാഫിഖ്,
1: തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
3: വചനം 7.
1: യഖ്റുജു, അത് പുറത്തു വരുന്നു. മിംബൈനി സുൽബി, മുതുകെല്ലിന്റെ ഇടയിൽ നിന്ന്. വറ്ററോഇബ്, നെഞ്ചല്ലുകളുടെയും.
2: യഖ്റുജു മിംബൈനി സുൽബി വറ്ററോഇബ്,
1: അത് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു.
4: ഭക്ഷ്യസത്തുക്കളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ശരീരാംശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതുമാണ് പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും. അതിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷൻ്റെ നട്ടലുകളും സ്ത്രീയുടെ മേലെ നെഞ്ചല്ലുകളുമാകുന്നു. അവിടങ്ങളിൽ നിന്നാണത് വെളിക്കു വരുന്നത്. അതുകൊണ്ടാണ് മുതുകല്ലിനും നെഞ്ചല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്നു തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ? അവന് രണ്ടാമതൊരു ജീവിതം കൂടി നൽകുവാൻ അള്ളാഹുവിന് കഴിവില്ലെന്നോ?
3: വചനം 8.
1: ഇന്നഹു, നിശ്ചയമായും അവൻ, അലാ റജ്ഇഹി, അവനെ മടക്കുവാൻ ആവർത്തിക്കുന്നതിന്, ലഖാദിർ, കഴിവുള്ളവൻ തന്നെ.
2: ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ,
1: നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിനു കഴിവുള്ളവൻ തന്നെ.
3: വചനം 9.
1: യൗമ തുബല, പരിശോധിക്കപ്പെടുന്ന ദിവസം, പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അസ്സറായിർ, രഹസ്യങ്ങൾ, സ്വകാര്യ ചെയ്തികൾ.
2: യൗമ തുബല സറായിർ,
1: രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം.
3: വചനം 10.
1: ഫമാലഹു,

0: കാണുന്ന കഴിവും സ്വാധീനവും ഒന്നും തന്നെ അവന് അന്നുണ്ടായിരിക്കയില്ല. ആരും അവനെ രക്ഷിക്കുവാനും ഉണ്ടാകുന്നതല്ല.
1: വചനം 11.
2: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാത്തിർ റജ, മടക്കം ഉള്ളതായ, ആവർത്തനം ഉള്ളതായ.
3: വസ്സമാഇ ദാത്തിർ റജ,
2: ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം.
1: വചനം 12.
2: വൽ അർള്, ഭൂമിയുമാണ്. ദാത്തി സദ, പിളരൽ ഉള്ളതായ, പിളരുന്നതായ. സസ്യലതാദികൾ മുളച്ചു പിളരുന്ന ഭൂമിയും തന്നെയാണ് സത്യം.
1: വചനം 13.
2: ഇന്നഹു, നിശ്ചയമായും ഇത്. ലഖൗലുൻ, ഒരു വാക്കു തന്നെ, വചനം തന്നെ. ഫസ്ലു, തീരുമാനമായ, ഖണ്ഡിതമായ.
3: ഇന്നഹു ലഖൗലുൻ ഫസ്,
2: നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാന വചനം തന്നെയാകുന്നു.
1: വചനം 14.
2: വമാ ഹുവ, അതല്ലതാനും. ബിൽ ഹസ്ൽ, തമാശ, വിനോദം.
3: വമാ ഹുവ ബിൽ ഹസ്,
2: ഇതു തമാശയല്ല.
0: മടക്കം അഥവാ ആവർത്തനമുള്ളത് ദാത്തിർ റജ എന്ന് ആകാശത്തെ വിശേഷിപ്പിച്ചതിനെ മഴ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഗോളങ്ങളുള്ള ചലനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വിവക്ഷ നൽകപ്പെടാറുണ്ട്. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. പിളരുന്നത് ദാത്തിസ്സദ എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത് മഴ നിമിത്തം സസ്യലതാദികൾ മുളച്ചു പൊന്തുമാറ് ചീർത്ത് പിളരുന്നത് എന്ന ഉദ്ദേശത്തിലാകുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും അവന്റെ പുനരെഴുന്നേൽപ്പിനെക്കുറിച്ചും അവന്റെ ചിന്ത തിരിക്കുവാൻ പോരുന്നതാണ് ഈ സത്യവാചകങ്ങൾ. മനുഷ്യന് മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നും അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പറയുന്നത് കേവലം തമാശയോ വിനോദമോ ഒന്നുമല്ല. യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതവും അവസാനത്തേതുമായ വാക്കാണത് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്.
1: വചനം 15.
2: ഇന്നഹും, നിശ്ചയമായും അവർ. യകീദൂന, തന്ത്രം പ്രവർത്തിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
3: ഇന്നഹും യകീദൂന കൈദ,
2: നിശ്ചയമായും അവർ അഥവാ അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു.
1: വചനം 16.
2: വ അകീദു, ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
3: വഅകീദു കൈദ,
2: ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്.
1: വചനം 17.
2: ഫമഹീലിൽ, ആകയാൽ താമസം നൽകുക അഥവാ സാവകാശം നൽകുക. അൽ കാഫിരീന, അവിശ്വാസികൾക്ക്. അം ഹിൽഹും, അവർക്കു താമസം ചെയ്തു കൊടുക്കുക. റുവൈദ, അല്പം, കുറച്ച്.
3: فَمَهِّلِ الْكَافِرِينَ أَمْهِلْهُمْ رُوَيْدًا.
2: ആകയാൽ നബിയെ, അവിശ്വാസികൾക്കു നീ കാലതാമസം നൽകുക, അവർക്കു നീ അല്പമൊന്നു താമസം ചെയ്തു കൊടുക്കുക.
0: സത്യപ്രബോധനത്തെയും പ്രവാചകനെയും നിഷ്കാസനം ചെയ്യുവാനായി അവർ ഗൂഢതന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്തുവാനും മുട്ടുകുത്തിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഞാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതിപ്പെടേണ്ടതില്ല. അല്പമൊന്ന് ക്ഷമിച്ചേക്കുക. താമസിയാതെ അവരെ ഞാൻ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്യാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തന്ത്രം കുറിക്ക് കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. അത് സംഭവിച്ചു കഴിയുകയും ചെയ്തുവല്ലോ.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അത്തോരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന,
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

ഈസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 29 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസാർ 29-ന്റെ പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 78 സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം വിശുദ്ധ ഖുർആനിലെ അധ്യായം 78 സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സഊദ്.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ ആദിൽ റയാൻ.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
2: أعوذ بالله من الشيطان الرجيم
3: إن في خلق السماوات والأرض واختلاف

0: النار فقد أخزيته وما للظالمين من أنصار.
1: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 190 മുതൽ 192 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂനുസ്.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദീ അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങൾ തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഇപ്പോൾ കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ സഅദിയുടെ ഈ പഠനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളുടെ പഠനമായിരുന്നു, അതിൻ്റെ വ്യാഖ്യാനമായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഇൻഷാ അല്ലാ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ പഠനമാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഈണത്തിലുള്ള മധുരതരമായ അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6 മുതൽ 8 വരെ ആയത്തുകൾ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ, ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള അവസാനം വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഈ പാരായണം നമ്മൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ കൂടെ പാരായണം ചെയ്യുവാനും അതോടൊപ്പം അതിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാരായണം തജ്വീദ് അനുസരിച്ച് ഭംഗിയുള്ളതാക്കി തീർക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ വാക്കുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീനാരി ജഹന്നം, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ശർറുൽ ബരിയ, സൃഷ്ടികളിൽ പടപ്പുകളിൽ മോശപ്പെട്ടവർ. ഇന്നല്ലദീന, നിശ്ചയമായും ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമരായവർ. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, ജന്നാതു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളാണ്, തജ്രി മിൻ തഹ്തിഹ, അവയുടെ അടിയിൽ കൂടി നടക്കും, ഒഴുകും, അൽ അൻഹാറു, അരുവികൾ, പുഴകൾ, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ, എന്നും എക്കാലവും, റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹും, അവരെപ്പറ്റി, വറദു, അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹു, അവനെപ്പറ്റി, സാലിക, അത്, ലിമൻ ഖശിയ, ഭയപ്പെട്ടവനാണ്, റബ്ബഹു, അവൻ്റെ റബ്ബിനെ. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തിനെയും ആയത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.

തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുംപ്പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: അവർക്ക് അവരുടെ രക്ഷിതാവിങ്കലുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. എന്നേക്കുമായിട്ട് അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്.
1: മാഷാ അല്ലാ. സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥവും ആശയഗാംഭീര്യത്തോടുകൂടെ തന്നെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അതിലെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ലൊരു മുത്തഖിയായി തീരാനും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. തഫ്സീറു സഅദിയിൽ ബഹുമാനനായ നാസിറു സഅദി അദ്ദേഹം വ്യാഖ്യാനം നൽകിയ വ്യാഖ്യാനക്കുറിപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ മലയാള ഭാഷാന്തരം നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
2: തുടർന്ന് അള്ളാഹു പറയുന്നു, വ്യക്തമായ തെളിവുകൾ വന്നുകിട്ടിയതിന് ശേഷം വിട്ടുപോയ അവിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഉത്തമർ. കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനെ ആരാധിക്കുകയും അങ്ങനെ ഇഹപര ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു, അതായത് സ്ഥിര താമസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. അവിടം വിട്ടവർ യാത്ര പോകുന്നില്ല. അതിനുമപ്പുറം മറ്റൊരു ലക്ഷ്യം അവർ അന്വേഷിക്കുന്നുമില്ല. താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന അവരതിൽ നിത്യവാസികളായി എന്നേക്കുമായിട്ട് അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അവർ നിർവഹിച്ചതിനാൽ അവന് അവരെ തൃപ്തിപ്പെട്ടു. അവൻ അവർക്കു വേണ്ടി തയ്യാറാക്കിയ വിവിധങ്ങളായ ആദരവുകളിലും മഹത്തായ പ്രതിഫലത്തിലും അവരും തൃപ്തിപ്പെടും. അത് അഥവാ ആ നല്ല പ്രതിഫലം ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുകയും തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്തവന്.
1: അൽഹംദുലില്ലാ. സൂറത്തുൽ ബയ്യിനയുടെ മുഴുവനായിട്ടുള്ള പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും ഒക്കെ നമ്മൾ 2 എപ്പിസോഡുകളിലായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: തഫ്സീർ സഅദിയിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെയും സ്ഖലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പീസ് ഖുർആൻ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം അത്തഹസീൻ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 23-24 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഹാഫിദ് അബ്ദുശക്കൂർ ക്ലാസ് എടുക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23-24 ആയത്തുകളാണ് എടുക്കുന്നത്.

0: أعدت للكافرين.
1: وإن كنتم ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻതും ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുൻതും ഫി ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുൻതും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു. അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുന്തും ഫി റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫി റൈബിൻ മിമ്മ തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫി റൈബിൻ മിമ്മ നസ്സൽന അലാ അബ്ദിന, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഐന് കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ അബ്ദിന എന്ന് അലാ അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്. അലാ അബ്ദിന അബ്ദിന ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫഅ്തൂ ബിസൂറത്തിൻ ഫഅ്തൂ എന്നോ ഫഅ്തൂ എന്നോ അല്ല പറയേണ്ടത്. ഫഅ്തൂ ബിസൂറത്തിൻ മിം മിസ്ലിഹ് ബിസൂറത്തിൻ തൻവീന് ശേഷം മീം, അതുപോലെ മിം മിസ്ലിഹ് സാക്കിന നൂന് ശേഷം മീം. ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂന് നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലിഹ് മിസ്ലി അല്ല ഫ ആണ്. ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലിഹ് മിം മിസ്ലിഹ് മിസ്ലിഹ് വദഉ വദഉ ദാലിന് സുക്കൂന് വദഉ ശുഹദാഅക്കും. ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും ശേഷം ശുഹദാഅക്കും മിൻ ദൂനി മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇദ്ഗാം മുതമാസിലൈൻ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് മിൻ സാക്കിന നൂനിന് ശേഷം ദാൽ ഇഖ്ഫാഉൻ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിന്ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ ഇൻ കുൻതും. ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുൻതും ഇൻ കുൻതും അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ് സ്വാദിഖീൻ അല്ല സ്വാ. സ്വാദുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ്വാദിഖീൻ സ്വാദിഖീൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫഅലു ഫഇൻ ലം തഫഅലു ഫഇൻ സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതുന്ന സമയത്ത് ഫഇൻ ലം ഫഇല്ലം, ഫഇൻലം, ഫഇൻലം അല്ല, ഫഇല്ലം. തഫഅലു, തഫഅലു. വലൻ തഫഅലു, വലൻ തഫഅലു. സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഇവിടെ തഫഅലു, വലൻ തഫഅലു, രണ്ട് ആയിനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഫഇല്ലം തഫഅലു, വലൻ തഫഅലു. ഫത്തഖു നാർ, ഫത്ത, ഫത്തഖു, ഫത്തഖു നാർ. ഇങ്ങനെ താഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്. ഫത്തഖു, ഫത്തഖു നാർ, ഫത്തഖു നാർ. നൂൻ ശദ്ദ് മണിക്കണം. അല്ലതി വഖൂദുഹ, വഖൂദുഹ. ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. വഖൂദുഹ, വഖൂദുഹ. അന്നാസു വൽ ഹിജാറ, അന്നാസു. നൂൻ ശദ്ദ് മണിക്കണം. വൽ ഹിജാറ, വൽ ഹിജാറ അല്ല, ഹി, ഹിജാറ. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ, ഹിജാറ. ഉഇദ്ദത് ലിൽ കാഫിരീൻ, ഉഇദ്ദത്. ഹംസ ഐൻ, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടുമുകളിൽ, അഥവാ തൊണ്ടയുടെ മധ്യഭാഗം. ഐൻ രണ്ടും മഖ്റജ് അടുത്താണ്, ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഉഇദ്ദത്, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അതുപോലെ താഇനെ കൽക്കല ചെയ്യരുത്. ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ല, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അവസാനത്തിലുള്ള മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: والحجارة أعدت للكافرين.
1: സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത് തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-24 വചനങ്ങൾ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള അവസരം, ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഇമാവുമാരുടെ പാരായണം പരിചയപ്പെടുത്തുകയും അവർ അവിടെ നിർവഹിച്ച അതേ സൂറത്തുകളുടെ പാരായണം കേൾപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ പ്രോഗ്രാമാണ് ഹറമൈൻ ലൈവ്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തു സൽസലയുടെയും സൂറത്തു ഖാരിഅയുടെയും പാരായണവും മദീന മസ്ജിദിൽ ഇശാ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച് അശ്ശേഖ് അഹമ്മദ് അൽ ഹുദൈഫിയുടെ സൂറ വാഖിഅ 1 മുതൽ 56 വരെ വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ, ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ പാരായണം.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ പഠനം ഒരധ്യാപകനിൽ നിന്നായാലോ? അത്രത്തോളം സരളവും എളുപ്പവുമായ മാർഗത്തിൽ ഒരധ്യാപകനിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം പഠിക്കാനുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ സൂറ ആലു ഇമ്രാൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്വനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനം നാം പഠിക്കുന്നു.
4: വചനം 177. ലൈസ, അല്ല. അൽ ബിർറ, പുണ്യം, നന്മ. അന്തുവല്ലു, നിങ്ങൾ തിരിക്കൽ. വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ. ഖിബല, നേരെ, നേർക്ക്. അൽ മശ്രിഖി, ഉദയസ്ഥാനത്തിൻ്റെ, കിഴക്കിൻ്റെ. വൽ മഗ്‌രിബി, അസ്തമന സ്ഥാനത്തിൻ്റെയും പടിഞ്ഞാറിൻ്റെയും. വലാകിന്ന, പക്ഷേ, എങ്കിലും, എന്നാൽ. അൽ ബിർറ, പുണ്യം, പുണ്യവാൻ. നന്മ, നന്മ ചെയ്യുന്നവൻ. മൻ, യാതൊരുവനാണ്, യാതൊരുവൻ്റെയാണ്. ആമന, അവൻ വിശ്വസിച്ചു. ബില്ലാഹി, അല്ലാഹുവിൽ. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും. വൽ മലായികത്തി, മലക്കുകളിലും. വൽ കിതാബി, വേദഗ്രന്ഥത്തിലും. വൻ നബിയീന, പ്രവാചകന്മാരിലും. വ ആറ്റ, കൊടുക്കുകയും ചെയ്തു. അൽ മാല, ധനം. അലാ ഹുബ്ബിഹി, അതിനോട് പ്രിയത്തോടെ. ദവിൽ ഖുർബ, അടുത്ത ബന്ധമുള്ളവർക്ക്, കുടുംബബന്ധം ഉള്ളവർക്ക്. വൽ യറ്റാമ, അനാഥകൾക്കും. വൽ മസാകീന, അഗതികൾക്കും. വ ബിനസ്സബീലി, വഴിപോക്കനും. വസ്സായിലീന, ചോദിക്കുന്നവർക്കും. വഫിർ റഖാബി, അടിമകളിലും. വഅഖാമ അവൻ നിലനിർത്തുകയും ചെയ്തു. അസ്സലാത്ത നമസ്കാരം. വആതസ്സകാത്ത സകാത്ത് കൊടുക്കുകയും ചെയ്തു. വൽമൂഫൂന നിറവേറ്റുന്നവരും. ബിഅഹ്ദിഹിം തങ്ങളുടെ കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. ഇദാ അഹദു അവർ കരാർ ചെയ്താൽ, ഉടമ്പടി പ്രതിജ്ഞ ചെയ്താൽ. വസ്സാബിരീന ക്ഷമിക്കുന്നവരും, വിശേഷിച്ച്. ഫിൽബഇസായി വിഷമതയിൽ, ദുരിതാവസ്ഥയിൽ. വദ്ദറായി കഷ്ടപ്പാടിലും. വഹീനൽ ബഅസി സങ്കടത്തിൻ്റെ അവസരത്തിലും, യുദ്ധത്തിൻ്റെ അവസരത്തിലും. ഉലായിക അക്കൂട്ടർ. അല്ലദീന സദഖു സത്യം പറഞ്ഞവരത്രേ. വഉലായിക അക്കൂട്ടർ. ഹും അവർ തന്നെ. അൽമുറ്റഖൂൻ സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തന്മാർ.

0: നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും നേർക്ക് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇരിക്കുന്നതല്ല പുണ്യം. പക്ഷേ പുണ്യവാൻ എന്നാൽ യാതൊരുവനാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അവൻ വിശ്വസിച്ചു. ധനം അതിനോട് പ്രിയമുള്ളതോടെ തന്നെ കുടുംബബന്ധമുള്ളവർക്കും അനാഥ കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു. നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവനാണ്, അതെ, കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ നിറവേറ്റുന്നവരും.
1: വിശേഷിച്ച് വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും. അക്കൂട്ടരെത്രേ സത്യം പറഞ്ഞവർ, അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ള അഥവാ ഭയഭക്തരായുള്ളവരും.
2: വചനം 177-ന്റെ വിശദീകരണം. ബിർറ് എന്നാൽ പുണ്യം, നല്ല കാര്യം എന്നൊക്കെയാണ് അർത്ഥം. പുണ്യവാൻ, നന്മ ചെയ്യുന്നവൻ എന്നീ അർത്ഥങ്ങളിലും അതേ വാക്ക് ഉപയോഗിക്കപ്പെടും. ഈ വചനത്തിലും താഴെ 189-ാം വചനത്തിലും ഈ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള മറ്റൊരു പദമാണ് അതിൽ അഥവാ നീതി എന്നും നീതിമാൻ എന്നുമുള്ള അർത്ഥങ്ങളിൽ ഇതും ഉപയോഗിക്കാറുണ്ട്. ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും നേരെ തിരിയുക അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്ന് പറഞ്ഞത് ഖിബ്ലമാറ്റത്തെ ചൊല്ലി വേദക്കാർ പുറപ്പെടുവിച്ച ആക്ഷേപങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് ചിലരും, അതല്ല ഉപമാലങ്കാര രൂപത്തിൽ പറഞ്ഞതാണെന്ന് ചിലരും അഭിപ്രായപ്പെട്ടു കാണാം. രണ്ടായാലും ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു നിശ്ചിത ഭാഗത്തേക്ക് തിരിയുക പോലെയുള്ള ചില ബാഹ്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരാൾ പുണ്യവാനും സദ്വൃത്തനും ആകുന്നതല്ല. ഇന്ന ഭാഗത്തേക്ക് തിരിയണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് നിർബന്ധമായി തീരുന്നുവെന്നല്ലാതെ അതുകൊണ്ട് മാത്രം പുണ്യം നേടുക സാധ്യമല്ല. ഒരാൾ പുണ്യവാനായി തീരണമെങ്കിൽ അവൻ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വേണം. വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായവ ഇവയാണ്: ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം, അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, അധികാരാവകാശങ്ങൾ, ഉത്കൃഷ്ട ഗുണങ്ങൾ എന്നിവയിലെല്ലാം വിശ്വസിക്കുക. രണ്ട്, അന്ത്യനാളിലുള്ള വിശ്വാസം, അതായത് ഐഹിക ജീവിതത്തിനു ശേഷം രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ട്. ഈ ജീവിതത്തിൽ ചെയ്ത സകല കർമ്മങ്ങളെക്കുറിച്ചും അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. സൽക്കർമ്മികൾക്ക് രക്ഷയും ദുഷ്കർമ്മികൾക്ക് ശിക്ഷയുമായിരിക്കും ഫലം. ആദ്യമായ വിശ്വാസം. മൂന്ന്, മലക്കുകളിലെ വിശ്വാസം. മലക്കുകൾ എന്ന ഒരുതരം ആത്മീയ ജീവികളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അള്ളാഹുവിന് അവർ സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഈ ലോകവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ മുഖാന്തരം അള്ളാഹു നടത്താറുണ്ട്. അള്ളാഹുവിനും അവൻ്റെ പ്രവാചകന്മാരായ റസൂലുകൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാർ മലക്കുകളാണ് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ. നാല്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പൊതുവിലും മൊത്തമായും വിശ്വസിക്കുക. ഖുർആൻ അവസാനത്തെ ഗ്രന്ഥവും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമാകൊണ്ട് അതിൽ പ്രത്യേകം വിശദമായും വിശ്വസിക്കുക. അഞ്ച്, നബിമാരിൽ വിശ്വസിക്കുക. പേരറിയപ്പെട്ടവരും അല്ലാത്തവരുമായ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരിലും പൊതുവായും അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പ്രത്യേകമായും വിശ്വസിക്കുക. ഇതാണ് വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനമായ വിഷയങ്ങൾ. അൽ ഖലാഖദ് അഥവാ അള്ളാഹുവിൻ്റെ വിധിവ്യവസ്ഥകൾ, സ്വർഗനരകങ്ങൾ, ആദ്യായവയിലുള്ള വിശ്വാസങ്ങൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഷയങ്ങളുടെ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നവയത്രേ. അനുഷ്ഠാന പ്രധാനമായ വിഷയങ്ങളിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാമത്തെ വിഷയം ധനത്തോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കുക എന്നാകുന്നു. ധനത്തിൽ പ്രതിപത്തിയോ മോഹമോ ഇല്ലാത്തവർക്ക് ധനം ചിലവാക്കുന്നതിൽ മടിയുണ്ടാകുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ത്യാഗത്തിൻ്റെ മനസ്ഥിതിയോ പുണ്യസമ്പാദനത്തിൻ്റെ മോഹമോ ഉണ്ടായിരിക്കുന്നതുമല്ല. ധനത്തോടുള്ള പ്രേമം എത്ര കണ്ടുണ്ടോ അതനുസരിച്ചായിരിക്കും അത് നല്ല വിഷയത്തിൽ ചിലവഴിക്കുന്നവൻ്റെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തതും: ദാനധർമ്മത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നീ ധനത്തെ മോഹിച്ചും ദാരിദ്ര്യത്തെ

ചിലവഴിക്കുന്നവന്റെ മനസ്ഥിതി പോലെ തന്നെ അത് വിനിയോഗിക്കപ്പെടുന്നത് ആരിലാണെന്നും ആർക്കാണ് മുൻഗണന നൽകേണ്ടതെന്നുകൂടി ഗൗനിക്കേണ്ടതുണ്ടെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒന്ന്, കുടുംബബന്ധമുള്ളവർ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്നു, സാധുക്കൾക്ക് ധർമ്മം കൊടുക്കുന്നത് ഒരു ധർമ്മമാകുന്നു. ചാർച്ചബന്ധമുള്ളവർക്ക് കൊടുക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്, ധർമ്മവും ചാർച്ചാബന്ധം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി, ഇബ്നു മാജ. രണ്ട്, യത്തീം അഥവാ അനാഥകൾ, അതായത് പിതാക്കൾ മരണപ്പെട്ടവരും ഉപജീവനത്തിന് വകയില്ലാത്തവരുമായ കുട്ടികൾ. ഇവരെപ്പറ്റി ഖുർആനും ഹദീസും ശക്തിയായ ഭാഷയിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുകയാണ്, തൻ്റേതോ മറ്റുള്ളവരുടേതോ ആയ യത്തീമിനെ ഏറ്റെടുക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ഇത് പറയുമ്പോൾ തിരുമേനി ചൂണ്ടാണി വിരലും നടുവിരലും വിടർത്തി പിടിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിം, സ്വന്തം കുടുംബത്തിൽപ്പെട്ടതായാലും അന്യകുടുംബത്തിൽപ്പെട്ടതായാലും ശരി, യത്തീമിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവന് സ്വർഗത്തിൽ വമ്പിച്ച പദവിയാണുള്ളതെന്നു സാരം. മൂന്ന്, മിസ്കീനുകൾ അഥവാ അഗതികൾ. മിസ്കീൻ എന്നാൽ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പ്രസ്താവിച്ചു കാണാം. ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു, ഒരു കാരക്കയോ രണ്ട് കാരക്കയോ ഒരു പിടി ഭക്ഷണമോ രണ്ട് പിടി ഭക്ഷണമോ കിട്ടിയാൽ മടങ്ങുമാറ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ ആളുകൾക്കല്ല മിസ്കീൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കത്തക്ക ധനം കയ്യിലില്ലാതിരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വല്ല ദാനധർമ്മവും കിട്ടത്തക്ക വണ്ണം തൻ്റെ സ്ഥിതി മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നവരാണ് മിസ്കീൻ. ബുഖാരി, മുസ്ലിം. അഥവാ ബുദ്ധിമുട്ടും തിടുക്കവുമുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ അഭിമാനം കാത്തു സൂക്ഷിച്ചു വരുന്നവൻ എന്നു താല്പര്യം. നാല്, വഴിപോക്കൻ, അതായത് സ്വദേശത്തേക്ക് തിരിച്ചു പോകുവാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരൻ, വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി യാത്രക്കൊരുങ്ങിയവൻ, നിരാശ്രയരായ വിദേശികൾ മുതലായവർ. അഞ്ച്, ചോദിച്ചു വരുന്നവർ. യാചിക്കുന്ന സമ്പ്രദായം മാന്യന്മാർക്ക് യോജിച്ചതല്ല. ഇസ്ലാമാണെങ്കിൽ വളരെയധികം വെറുക്കുന്ന ഒരു കാര്യവുമാകുന്നു അത്. നേരെ മറിച്ച് യാചിച്ചു വരുന്നവരെപ്പറ്റി ചുഴിഞ്ഞന്വേഷണം നടത്തി വഷളാക്കി വിടുവാൻ ശ്രമിക്കുന്നതും ഒന്നും കൊടുക്കാതെ നല്ല വാക്കെങ്കിലും പറയാതെ വിരട്ടി അയക്കുന്നതും അങ്ങനെ തന്നെ. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു, ചോദിച്ചു വന്നവന് ഒരവകാശമുണ്ട്, അവൻ കുതിരപ്പുറത്ത് വന്നിരുന്നാലും ശരി. അഹമ്മദ്, അബൂദാവൂദ്. സജ്ജനങ്ങളുടെ ഗുണങ്ങളെ എടുത്തു പറയുന്ന കൂട്ടത്തിൽ അവരുടെ സ്വത്തുക്കളിൽ ചോദിക്കുന്നവരും അഥവാ ചോദിക്കുവാൻ തടസ്സം നേരിട്ടവനും അവകാശമുണ്ടായിരിക്കും. അധ്യായം 51, വചനം 19. അധ്യായം 70, വചനം 24, 25 എന്ന് അള്ളാഹുവും പറയുന്നു. ആറ്, അടിമകളുടെ വിഷയത്തിൽ, അതായത് അടിമകളെ മോചിപ്പിക്കുക, അവരുടെ മോചനത്തിനും രക്ഷയ്ക്കും സഹായകമാകുന്ന സംരംഭങ്ങളിൽ ധനസഹായം ചെയ്യുക മുതലായവ. ഇക്കാര്യവും ഖുർആനിലും ഹദീസിലും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതത്രേ. അനുഷ്ഠാന കാര്യങ്ങളിൽ രണ്ടാമത്തെ വിഷയം നമസ്കാരം നിലനിർത്തലും മൂന്നാമത്തേത് സക്കാത്ത് കൊടുക്കലുമാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിരവധിയാണ്. രണ്ടിനും ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം രണ്ടിലും വീഴ്ച വരുത്തുന്നവർക്കിടയിൽ പോലും പ്രസിദ്ധമാണ്. നാലാമത്തെ വിഷയം കരാർ ചെയ്താൽ അത് നിറവേറ്റുകയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ കളവു പറയലും വാഗ്ദത്തം ലംഘിക്കലും വിശ്വാസവഞ്ചനയും എന്നിങ്ങനെ മൂന്നെണ്ണമാണെന്നുള്ള സുപ്രസിദ്ധ നബിവചനം മാത്രം മതി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാൻ. അഞ്ചാമത്തേത് ക്ഷമയാണ്. ക്ഷമയും തന്നെ ധാരാളക്കണക്കിൽ ഖുർആനിലും ഹദീസിലും പരാമർശ വിഷയമാകുന്നു. ക്ഷമിക്കുന്നവരെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങളിൽ തുടർന്നു പോന്ന വ്യാകരണ ശൈലിയിൽ അല്പം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ക്ഷമിക്കുന്നവരെപ്പറ്റി വിശേഷിച്ചും ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം വരാറുമുള്ള ഒരു പ്രത്യേക ശൈലി അള്ളാഹു സ്വീകരിച്ചതും ശ്രദ്ധേയമാകുന്നു. അറബി വ്യാകരണത്തിൽ അല്പ പരിചയമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാകും. ക്ഷമ കൈക്കൊള്ളേണ്ടത് എപ്പോഴാണെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അതെ, വിഷമാവസ്ഥയിലും കഷ്ടാവസ്ഥയിലും അഥവാ ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലും രോഗം പോലെയുള്ള കഷ്ടനഷ്ടങ്ങളിലുമെല്ലാം തന്നെ. കൂട്ടത്തിൽ വളരെ ഗൗരവപ്പെട്ടതും സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നതുമായ ഒരു ഘട്ടമാണല്ലോ യുദ്ധാവസരം. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. പുണ്യപ്രധാനങ്ങളായ വിശ്വാസാനുഷ്ഠാന കാര്യങ്ങൾ യഥാവിധി സ്വീകരിച്ചു വരുന്നവർക്ക് അവസാനമായി രണ്ടു സാക്ഷ്യപത്രങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു. ഒന്ന്, ഉലായിക്കല്ലദീന സദഖു, അവരാണ് സത്യം പറഞ്ഞവർ എന്നും. രണ്ട്, വ ഉലായിക്ക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാണ് മുത്തഖീങ്ങളും എന്നും. അതെ, വിശ്വാസം സാക്ഷാത്കരിച്ചവരും വിശ്വാസികളാണെന്ന വാദം പ്രവർത്തന മുഖേന സത്യമായി പുലർത്തിയവരും അവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിക്കുകയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭയഭക്തരായി തീരുകയും ചെയ്ത യഥാർത്ഥ പുണ്യവാന്മാർ

0: ആരും അവരാണ് എന്നു സാരം. ഇങ്ങനെയുള്ള പുണ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ചത് സൂറത്തു ബക്കറയിലെ 177-ാമത് വചനമാണ്. പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: يدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنا وجدناه صابرا نعم العبد إنه أواب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 44-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, വഖുദ്, നീ എടുക്കുകയും ചെയ്യുക. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടാണ് ഈ നിർദ്ദേശം. ബിയദിക, നിന്റെ കയ്യിൽ, അതായത് കൈകൊണ്ട്. ദ്യഗ്സൻ, ഒരു പിടി പുല്ല് അല്ലെങ്കിൽ വാസന ചെടി. ഫദ്രിബ് ബിഹി, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക. വലാ തഹ്നസ്, നീ ശബദം ലംഘിക്കരുത് അല്ലെങ്കിൽ തെറ്റു ചെയ്യരുത്. ഇന്ന, നിശ്ചയമായും ഞാൻ, വജദ്നാഹു, അദ്ദേഹത്തെ കണ്ടെത്തി, സ്വാബിറ, ക്ഷമിക്കുന്നവനായിട്ട്. നിഅമ, വളരെ നന്നായിട്ടുണ്ട്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അവൻ, അവ്വാബ്, മടക്കക്കാരനാണ്, വളരെ മടക്കമുള്ളവനാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്ന്, അതാണ് ഈ വചനത്തിനും ഇതിനു മുമ്പുള്ള വചനത്തിനും അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു പറയുന്നു, നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുകയും ശബദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. നിശ്ചയമായും അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായി നാം കണ്ടെത്തിയിരിക്കുന്നു. വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള, അതായത് പശ്ചാത്തപിക്കുന്ന ആളാകുന്നു. അതാണ് ഈ വചനത്തിൽ, അതായത് 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. വക്കാന അലൈഹിസ്സലാം ഹലഫ അൻ യദ്രിബ ഇംറഅതഹു മിഅത സൗത്തിൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ. അപ്പോൾ അല്ല കൽപ്പിച്ചു ആ ഒരു ശപഥം, അത് പാടില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ശബ്ദമായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, കുറച്ച് ചുള്ളിത്തണ്ട്, അഥവാ വളരെ ബലം കുറഞ്ഞ തണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പുല്ല് എടുക്കാൻ. വഹുവ, അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ യഷ്തമിലു അല മിഅത്തി ഊദിൻ സിഗാർ. ആ ചുള്ളിത്തണ്ടിൽ 100 കഷ്ണങ്ങളുണ്ടായിരിക്കണം. വ യദ്രിബു ബിഹാ ദുർബത്തൻ വാഹിദ, എന്നിട്ട് ഒരൊറ്റ അടി അതുകൊണ്ടടിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ ശബദം നിറവേറ്റണം, പക്ഷേ അതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് പ്രയാസം നേരിടാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത്. സാധാരണഗതിയിൽ തൻ്റെ സഹധർമ്മിണികളെ മർദ്ദിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഇങ്ങനെ പ്രഹരിക്കാനോ ഉള്ള അംഗീകാരമോ അനുവാദമോ അല്ല ഈ വചനം എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന കാര്യമാണ് തൻ്റെ ഇണകളോട് നല്ല നിലക്ക് സഹവർത്തിത്വം കാണിക്കണം, അവരുമായി നല്ല നിലക്ക് സഹവസിക്കണം എന്ന കാര്യം. ഖുർആനും ഹദീസും ആവിശേകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ സംഭവം അന്ന് അയ്യൂബ് നബിയുടെ കാലത്തുണ്ടായ സംഭവം മാത്രമാണ്. അതാകട്ടെ, അദ്ദേഹത്തെ ചെയ്ത ആ ശപഥം നിറവേറ്റാൻ വേണ്ടി വളരെ ലഘൂകരിച്ചുകൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അത് ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഒരു അടി അടിക്കാനാണ് നിർദ്ദേശം. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഖാല മുഫസ്സിറൂന, വകാന ഫീ മർദിഹി വദുർരിഹി ഖദ് ഗളിബ അലാ സൗജതിഹി ഫീ ബഅദിൽ ഉമൂരി. രോഗിയായിരിക്കെ, പ്രയാസത്തിൽ അകപ്പെട്ട ആളായിരിക്കെ, തൻ്റെ ഭാര്യയുടെ ചില പ്രവർത്തനങ്ങളിൽ കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ശബ്ദം ചെയ്തു. ഫഹലഫ, അദ്ദേഹം ശബ്ദം ചെയ്തത് ലഇൻ ശഫാഹുല്ലാഹു ലയദ്രിബൻ യദ്രിബുൻ യദ്രിബന്നഹ മിഅത ജൽദ. അള്ളാഹു തൻ്റെ രോഗം ഭേദമാക്കിയാൽ തൻ്റെ ഇണയെ 100 അടി അടിക്കുമെന്നാണ് ശബ്ദം ചെയ്തത്. ഫലമ്മാ ഷഫാഹുല്ലാഹു, അള്ളാഹു ഭേദമാക്കിയപ്പോൾ, വകാനത്ത് ഇമ്രഅത്തുഹു സ്വാലിഹത്തൻ മുഹ്സിനത്തൻ ഇലൈഹി റഹിമഹല്ലാഹു വറഹിമഹു, അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ നല്ലവളായ നല്ല ഒരു സ്ത്രീയായിരുന്നു, അദ്ദേഹത്തോട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും കാരുണ്യം കാണിച്ചു. ഫഅഫ്താഹു അയ്യദ്രിബഹ ബിദ്ഗസിൻ ഫീഹി മിഅത്തു ശംറാഖിൻ ദർബത്തൻ വാഹിദത്തൻ. അങ്ങനെ അദ്ദേഹത്തിന് ശബ്ദം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് 1 അടി അടിക്കാൻ വേണ്ടി. അതാണ് ആ വചനത്തിൽ പറയുന്നത്. ഇബ്നു കസീർ റഹിമഹു പറയുന്നു, വഖദ് ഇസ്തദല്ല കസീറു മിനൽ ഫുഖഹാ ബിഹാദിഹിൽ ആയ അൽ കരീമ അലാ മസാഇലിൻ ഫിൽ അയ്മാനി വഗൈരിഹ ഫഅഖദൂഹ ബിമുഖ്തലാഹ വമനഅത് ത്വാഇഫത്തുൻ ഉഖ്റാ മിനൽ ഫുഖഹാ മിൻ ദാലിക് വഖാലു ലം യസ്ബുത് അന്നൽ കഫാറ كانت مشروعه في شرع ايوب عليه السلام فلذلك رخص له في ذلك وقد اغنى الله هذه الامه بالكفاره والله اعلم بالصواب. الله سبحانه وتعالى ايوب نبي عليه الصلاه والسلام ഇട സംഭവം പറഞ്ഞു, ആ സത്യലംഘനത്തിനുള്ള പ്രായച്ചിത്തം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനു പകരമായി ചെയ്യാൻ അന്നത്തെ ശരീഅത്തിൽ നിയമമില്ലാത്തതുകൊണ്ടാണ് 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അവരെ അടിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്തീങ്ങൾക്ക് അള്ളാഹു അതിൽ ലഘൂകരണം വരുത്തി. എന്നിട്ട് സത്യലംഘനത്തിന് എന്താണ് പ്രതിവിധിയെന്നും അള്ളാഹു പഠിപ്പിച്ചു. അത് സൂറത്തുൽ മാഇദയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബ്ദം ചെയ്ത് അത് ലംഘിച്ചാൽ അതിന് പ്രതിവിധി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സുമ്മ യുസ്നില്ലാഹു തആല അലാ അയ്യൂബ് അലൈഹിസ്സലാം ഫയഖൂൽ, പിന്നെ അള്ളാഹു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതെന്താണ്? ഇന്നാ വജദ്നാഹു സാബിറാ, തീർച്ചയായും നാം അദ്ദേഹത്തെ ക്ഷമാലുവായിട്ട് കണ്ടു, ക്ഷമിക്കുന്ന ആളായിട്ട് കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ആ അടിമ അദ്ദേഹം എത്ര നല്ല ആളാകുന്നു, അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു. ഫസ്വബുറു അസ്വബുറു മഅശറൽ മുബ്തലീൻ ഫമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഉ മിനസ്വബരി. ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ക്ഷമിക്കാനുള്ള കഴിവ്. അതിനേക്കാൾ വലിയൊരു ഖൈറ് നൽകപ്പെട്ടിട്ടില്ല ഒരാളും. സൂറത്തു സുമറിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. എന്ന് പറഞ്ഞാൽ ക്ഷമാലുക്കൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അവർ അതുവഴി നേടിയെടുക്കും എന്നർത്ഥം. യഖൂലു ബഅദു സലഫ് മാ മിൻ അമലിൻ സ്വാലിഹിൻ ഇല്ലാ വ അജ്റുഹു മഅലൂമുൻ الحسنه بعشر امثالها الا الصبر. ഏതൊരു സൽ പ്രവർത്തനമാകട്ടെ അതിനെ 10 മടങ്ങ് പ്രതിഫലമാണ് നൽകപ്പെടുക, അത് അറിയപ്പെട്ട കാര്യമാകുന്നു. പക്ഷേ ക്ഷമ അങ്ങനെയല്ല. ഫഇന്നല്ലാഹു തആല ഖാൽ, കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. قال كالماء المنهمر لا تحصى قطرته, ഇതുപോലെ ഒരു കോരിച്ചൊരിയുന്ന വെള്ളത്തെ പോലെ അതിൻ്റെ ഓരോ തുള്ളികളും എണ്ണുക എന്നത് അസാധ്യമാകുന്നു. ആ നിലക്ക് കണക്കില്ലാതെ അല്ലാഹു പ്രതിഫലം നൽകുന്നു. അല്ലാഹു ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരിൽ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരു വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ക്ഷമ എന്ന് പറയുമ്പോൾ 3 തരത്തിൽ അത് കാണാം. 1, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ തീർച്ചയായും ക്ഷമ ഏറെ അനിവാര്യമായ കാര്യമാകുന്നു. ക്ഷമയുള്ളവർക്കാണ് ഇബാദാത്തുകളിൽ നിഷ്ഠയോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നത് അതും അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാകുന്നു. മറ്റൊന്ന് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യുക എന്നതും വിശ്വാസികളായ ആളുകൾക്ക് കഴിയുന്ന കാര്യമാകുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അത് വർജിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമാകുന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം അത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് 44-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 45-ാമത്തെ വചനം:
1: വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. വദ്കുർ,
0: ഓർക്കുക. ഇബാദനാ, നമ്മുടെ അടിയാന്മാരെ.
1: ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ്,
0: ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും.
1: ഉലിൽ ഐദി,
0: കൈകൾ അഥവാ കരബലം ഉള്ള.
1: വൽ അബ്സാർ,
0: കണ്ണുകളും അതായത് കാഴ്ചകളും ദീർഘദൃഷ്ടിയും ഉള്ള. മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, ഈ പ്രവാചകന്മാരെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. നമ്മുടെ അടിയാന്മാരെയും അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള അഥവാ കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു: യഖൂൽ തആല മുഖ്ബിറൻ അൻ ഫദാഇൽ ഇബാദിഹി അൽ മുർസലീൻ വ അംബിയാഇഹി അൽ ആബിദീൻ. അള്ളാഹു ശ്രേഷ്ഠവാന്മാരായ തൻ്റെ പ്രവാചകന്മാരുടെ അവരെക്കുറിച്ച് അള്ളാഹു അറിയിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരെക്കുറിച്ച്, അതാണ് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം. യഅനി ബിദാലിക്കൽ അമലി സ്വാലിഹി വൽ ഇൽമി നാഫിഇ വൽ ഖുവ്വത്തി ഫിൽ ഇബാദത്തി വൽ ബസീറത്തി നാഫിദ. എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഉലിൽ ഐദി വൽ അബ്സ്വാർ എന്ന് പറഞ്ഞത്? സൽപ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു, ഇബാദത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ ശക്തന്മാരായിരുന്നു, അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നു. സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട മഹത്തായ ഗുണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇബാദത്തിൽ നിഷ്ഠയുണ്ടാവുക എന്നത്, അല്ലേ? ഇബാദത്തുകളിൽ നിഷ്ഠ പുലർത്തുക എന്നത്, ശക്തി സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലഭിക്കുന്നൊരു കാര്യമാകുന്നു. പലപ്പോഴും കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യും, പിന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും, അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ കണിശതയോടുകൂടി, കൃത്യതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളമായ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നത്, ഉപകാരപ്രദമായ പ്രവർത്തനത്തിൽ അതിനുവേണ്ടി സമയം കാണുക എന്നത്, അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവിനു വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം മാർഗങ്ങളുണ്ട് അറിവ് തേടാൻ, അറിവ് നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് ധാരാളമായ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ച് അതൊക്കെ കൃത്യമായി കേൾക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ, ഇസ്ലാമികമായി ധാരാളം അറിവ് സ്വായത്തമാക്കാൻ, നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ ധാരാളമായി ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെയുള്ള അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഖാല അലി ഇബ്നു അബി ത്വൽഹ വ അൻ ഇബ്നു അബ്ബാസ് ഉലിൽ ഐദി. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, എന്താണ് ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ? കൈയുള്ളവർ, കൈകരുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ, അതായത് യഖൂലു ഉലിൽ ഖുവ, ശക്തിയുള്ളവർ എന്നതാണ്. വൽ അബ്സ്വാർ, യഖൂലു അൽ ഫിഖ്ഹു ഫിദ്ദീൻ. ഈ പറഞ്ഞ മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ അബ്സ്വാർ എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹം ഉള്ളവർ എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം. വഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് അഹമ്മദ് പറയുന്നു, ഉലിൽ ഐദി യഅനി അൽ ഖുവത്തു ഫീ ത്വാഅത്തില്ലാഹി തആല, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ശക്തിയോടുകൂടി നിലകൊള്ളുന്നവർ. വൽ അബ്സാർ യഅനി അൽ ബസറു ഫിൽ ഹഖി, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ദൃഷ്ടി ഉണ്ടാവുക എന്നതാകുന്നു. വഖാല ഖതാദ വസ്സുദ്ദി റഹ്മഹുമുല്ലാ, മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഉഅ്തു ഖുവത്തൻ ഫിൽ ഇബാദ വബസീറം ഫിദ്ദീനി, ആ പ്രവാചകന്മാർ ഇബാദത്തിൽ ശക്തി നൽകപ്പെട്ടവരായിരുന്നു, ദീനിൽ ആഴത്തിൽ അറിവ് നൽകപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ ദീനിൽ ഉൾക്കാഴ്ച നൽകപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മു പറയുന്നു, അസ്സനാഉ അലാ ഇബ്രാഹീം വ ഇസ്ഹാഖ് വ യാഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരെ അള്ളാഹു പുകഴ്ത്തി പറയുകയാകുന്നു. ഇത് ഏത് കാര്യത്തിൽ? ബി അന്നഹും അസ്ഹാബ് ഖുവത്തിൻ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ ശക്തന്മാരായിരുന്നു. വ ബസീറത്തുൻ ഫീ ദീനില്ലാ, അള്ളാഹുവിനെ ദീനിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അന്നഹു യംബഗി ദിക്റു അഹ്ലിൽ ഖൈർ ബിസ്സനാഇ ലിഅന്ന ഫീ ദാലിക ഫാഇദതൈനി, അങ്ങനെയുള്ള മഹത്തുക്കളെ പുകഴ്ത്തി പറയൽ അത് അനുയോജ്യമായ കാര്യമാകുന്നു. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിലും അല്ലേ, മഹാന്മാരായ ആളുകളെക്കുറിച്ച്, പണ്ഡിതന്മാരെക്കുറിച്ച്, മഹത്തുക്കളെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയൽ അത് ഗുണകരമായ കാര്യമാകുന്നു. അതൊന്ന് രണ്ട് കാര്യം അതുകൊണ്ടുണ്ട്. ഒന്ന്, യഹ്യാഉ ദിക്രി ഹാഉലാഇ ലി യതബയ്യന ഫദ്ലുഹും വയുദ്അ ലഹും, ഒന്ന് ആ ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തലാണത്, ആ മഹത്വക്കളുടെ മഹത്വം അത് ഓർമ്മ നിലനിർത്തൽ. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇത് കാരണമായിത്തീരും. മറ്റൊന്ന്, വൽ ഇഖ്തിദാഉ ബിഹിം വത്തിബാഇഹിം ഫീമാഹും അലൈഹി മിമ്മസ്തഹഖൂ ബിഹി അസ്സനാഉ, മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ ആ ആളുകളുടെ മാർഗം അവലംബിക്കാൻ, അവർ ജീവിച്ച രൂപത്തിൽ ജീവിക്കാൻ, അവരുടെ സന്മാർഗത്തെ പിൻപറ്റാൻ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറും. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞ 45-ാമത്തെ ആയത്തിൽ, വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദീ വൽ അബ്സാർ, നമ്മുടെ അടിയാന്മാരെയും, അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള, അതായത് കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇവിടെ ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കണിശമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആ കാര്യങ്ങളിൽ ഇബാദത്തുകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിപ്പിക്കണം, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. അപ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വളരെ ശക്തമായ നിലപാട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക, നിർവഹിക്കാൻ സാധിക്കുക. അറിവില്ലാതെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ചടങ്ങായിട്ട് മാത്രം അവശേഷിക്കും. നമ്മൾ നിർവഹിക്കുന്ന 5 നേരം നിർവഹിക്കുന്ന നമസ്കാരം തന്നെ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായ, അതിൻ്റെ അന്തസ്സത്തെക്കുറിച്ച്, ആ കർമ്മത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചും, നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ളവരാണെങ്കിൽ അത് കണിശതയോടുകൂടി നിർവഹിക്കാൻ, ഖുവത്തോടുകൂടി നിർവഹിക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നല്ല നിലക്ക് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നല്ല ഉൾക്കാഴ്ചയുണ്ടാവുക എന്നത്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ. അങ്ങനെ ധാരണയുണ്ടാകണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെട്ട വിശേഷണങ്ങൾക്ക് നമ്മളും അർഹരായിട്ട് മാറും. ഉലിൽ ഐദീ വൽ അബ്സാർ, കൈകരുത്തും കാഴ്ചപ്പാടും ഉള്ളവർ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ആ മഹത്വത്തിന് നമ്മെയും അർഹരാക്കുമാറാകട്ടെ. ആ പ്രവാചകന്മാരെ മാതൃകായോഗ്യ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങളാണ് നാം പഠിച്ചത്. കർമ്മധീരതയും ഉൾക്കാഴ്ചയുമുള്ള പ്രവാചകന്മാർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ്.
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്, സൂറ അസ്വാദ് എന്നീ സൂറത്തുകൾ മുഴുവനായും പാരായണം ചെയ്യുന്നത് പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: അലം

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖസസ് 76 മുതൽ 88 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അസ്സുബൈൽ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, പരിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്ത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.

0: ذكرا.
1: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഓരോരുത്തരും അന്നാന്ന് മനഃപ്പാഠമാകുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതി അത് മനഃപ്പാഠം മനസ്സുകളിൽ നിലനിർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ്റെ ഓരോ പേജുകൾ നമുക്ക് മനഃപ്പാഠമാക്കാവുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 479-ാമത്തെ പേജിലെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിന്റെ 479-ാമത്തെ പേജിന്റെ
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم

وهبت وهبت نفسها للنبي إن أراد النبي

0: يستنكحها خالصة لك من دون المؤمنين.
1: ആയത്തിൻ്റെ തുടക്കം മുതൽ ഒരു തവണ പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജദയിലെ 32-ാമത്തെ വചനം വരെ പാരായണം സഅദ് അൽ ഖാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

وأرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل.

0: പീസ് ഖുർആൻ റേഡിയോയിലെ തെൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ തെൻസീലിൽ നാം കേട്ട സൂറത്തുകൾ സൂറത്ത് സുമർ, സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഹാമീം സജദ. പാരായണം നിർവഹിച്ചത് സാദ് അൽഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മിക്കവാറും പിഴവുകൾ സംഭവിക്കുന്നവരാണ് നമ്മൾ. അക്ഷരങ്ങളിലും വാക്കുകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമവലികളിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് തന്നെ വരാറുണ്ട്. എങ്കിൽ അത്തരം കാര്യങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തി തരികയും ചെയ്യുന്ന വളരെ മനോഹരമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്രയുടെ 26 ആയത്തിൻ്റെ പഠനമാണ് നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുസ്സുകൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 26 ആയത്ത്,

الله. فأما الذين آمنوا فيعلمون أنه الحق من ربهم،

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹ നൂന്ന് ശദ്ദ് മണിക്കണം, ഗുന്ന ചെയ്യണം. ഇന്ന ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്തിൻ്റെ ഖദറാണ്. മഖ്റജ് ഖൈശൂം, തരിമൂക്കിൽ നിന്നാണ് ഗുന്നയുടെ ശബ്ദം. ഇന്നല്ലാഹ ലാ യസ്തഹീ, ഈ പദം ഓതുന്ന സമയത്ത് പലപ്പോഴും ലാ യസ്തഹീ ഇങ്ങനെ യസ്തഹീ അയ്യദ്രിബ യസ്തഹീ അയ്യദ്രിബ ഇങ്ങനെ ഓതരുത്. ഐ ഇന്നല്ലാഹ ലാ യസ്തഹീ യസ്തഹീ, യാഇന് കസർ നൽകിക്കൊണ്ട് നീട്ടണം. യസ്തഹീ, അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ. ലാ യസ്തഹീ അൻ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്, മദ്ദ് മുൻഫസിൽ. ശേഷം ഐ യദ്രിബ, സാക്കിനായ നൂനിന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യദ്രിബ ഐ യദ്രിബ ഐ യദ്രിബ, ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. ഒന്ന് കൽക്കല ചേര് യദ്രിബ അല്ല, അതുപോലെ തന്നെ യദ്രിബ യദ്രിബ ഇങ്ങനെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഐ യദ് യദ് ദ ദി ദു അദ് യദ്രിബ യദ്രിബ ഐ യദ്രിബ മസലൻ മാ ബഉദതൻ മസലൻ മസലൻ എന്ന് ഫ എന്ന അക്ഷരത്തെ സീനാക്കിയിട്ട് ഉച്ചരിക്കരുത്. മസലൻ അല്ല മസലൻ മസലൻ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം, അതിൻ്റെ അറ്റം മാത്രം. മസലൻ മസലൻ തൻവീന് ശേഷം മീമ് ഇത് ഗംബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മസലൻ ബഉദതൻ, ഇവിടേക്ക് ബൗദതൻ എന്നൊന്നും ഓതിപ്പോവരുത്. ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിക്കണം. ഐൻ ബഉദതൻ, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, എല്ലാം ശ്രദ്ധിക്കുക. ബഉദതൻ ബഉദതൻ ഫമ, തൻവീന് ശേഷം ഫ എന്ന അക്ഷരമാണ്, ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ബഉദതൻ ഫമ, തൻവീന് ശേഷം ഫ വരുമ്പോഴും ഇദ്ഗാമിലേക്ക് ആ ഒരു മണിക്കൽ ശബ്ദം പോവരുത്, ഇഖ്ഫ ആണ്. ബഉദതൻ ഫമ ഫമ ഫൗഖഹ ഫൗഖ ഫൗഖഹ ഫഅമ്മ അല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. ഫഅമ്മ അല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന ആമനു ഫയഅലമൂന ഫയ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഫയഅലമൂന അന്നഹുൽ നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. അന്നഹുൽ ഹഖു ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഹ ഹി ഹു അഹ് ഹഖു ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഹഖു മിർ റബ്ബിഹിം, സാക്കിനായ നൂന് ശേഷം റാ ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർറ മിൻ റബ്ബിഹിം എന്നല്ല, മിർറ ഇങ്ങനെയുമല്ല, മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. വഅമ്മ അല്ലദീന, മീമിന് ശദ്ദ് മണിക്കണം. വഅമ്മ അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു ഫയഖൂലൂന ഫയഖൂലൂന മാദാ അറാദല്ലാഹു, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ബിഹാദ മഥല ബിഹാദ ബിഹാസ അല്ല ബിഹാദ മഥല മഥല മസല എന്ന് പറഞ്ഞ് നിർത്തരുത്. മ ഥ ഥ നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം. മഥ മഥല. ഇനി അവിടെ വഖഫ് ചെയ്യാം, കൂട്ടി ഒതുകയും
ചെയ്യാം. മഥല മഥലൻ യുദില്ലു, യുദില്ലു ബിഹി കസീറ. യുദില്ലു വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യുദില്ലു ബിഹി കസീറ, കസീറ അല്ല കസീറ. കസീറൻ വയഹ്ദി, ഇത് ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വായ നക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്യണം. കസീറൻ വയഹ്ദി ബിഹി കസീറ, കസീറ എന്ന് പറയരുത്, കസീറ കസീറ. وما يضل به ض يضل يضل يضل يضل الا يضل به അങ്ങനെ പറയരുത്. وما يضل به الا الفاسقين. ഇവിടെ به الا ഹ ഉള്ളമീറിന് ശേഷം ഹംസ, ഹ ഉള്ളമീർ. ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സുലത്തു തവീല, സുലത്തുൽ കുബറ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീൻ ഖാഫ്, ഫാസിഖീൻ അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം, ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറ അൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന തെറ്റുകളോ അതല്ലെങ്കിൽ സ്ഖലിതങ്ങളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിൽ അബ്ദുൽ ശുക്കൂർ നമ്മോട് സംസാരിക്കുകയായിരുന്നു.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറ അൻആമിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ.
1: أعوذ بالله من الشيطان الرجيم
2: لله ما في السماوات وما في الأرض

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ ആദിൽ റയാൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

പേസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകന്റെ മുഖത്തു നിന്ന് കേൾക്കുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ പാരായണം കേൾക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു ആലു ഇമ്രാനിന്റെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകൾ നമുക്ക് കേൾക്കാം ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ പാരായണത്തിലൂടെ.

0: ഇഷ്ടപ്പെടും.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആല ഇംറാന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം,
0: വേറെയും നിരവധി പ്രോഗ്രാമുകൾ പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കൂ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈസ് ഖുർആൻ റേഡിയോ ലിനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദ് 51 മുതൽ 53 വരെയുള്ള വചനം ക്ലാസ് എടുക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. متكئين فيها يدعون فيها يدعون فيها بفاكهة كثيرة وشراب. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 50 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 51 മുതൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ലോകത്തെക്കുറിച്ചാണ് ഇതിനു മുമ്പ് പരാമർശിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്തും 51-ാമത്തെ ആയത്തും. മുത്തഖീന, ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്, ഫീഹ അതിൽ, ആ സ്വർഗത്തിൽ, യദുഊന അവർ വിളിക്കും അല്ലെങ്കിൽ ആവശ്യപ്പെടും, ഫീഹ അതിൽ, ബിഫാകിഹത്തിൻ പഴവർഗത്തിന് അല്ലെങ്കിൽ സുഖഭോജ്യത്തിന്, കസീറത്തിൻ ധാരാളമുള്ള, വഷറാബ് പാനീയത്തിനും. അപ്പോ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ സന്തോഷകരമായ അവരുടെ ജീവിതമാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് അതിൽ ചാരിയിരുന്നു കൊണ്ടായിരിക്കും അവർ സുഖിക്കുക. ധാരാളം

ഏറ്റവും മനോഹരമായ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. يدعون فيها بفاكهة كثيرة أي مهما طلبوا وجدوا എന്ത് അവർ ആവശ്യപ്പെട്ടാലും അവർക്ക് കൺമുമ്പിൽ അവർക്ക് കാണാൻ സാധിക്കും. വഹദറ കമ അറാദു അവരുദ്ദേശിക്കും പ്രകാരം അതവിടെ ഹാജറായതായിട്ട് അവർക്ക് കാണാം. അതുപോലെ തന്നെ വഷറാബ് ഐ മിൻ അയ്യ അൻവാഇഹി ഏത് തരം പാനീയമായിരുന്നാലും അത് അവർക്ക് അവിടെ ലഭിക്കും. ഷാഉ അതതുഹും ബിഹിൽ ഖുദ്ദാം അവരാഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള പാനീയമാണെങ്കിലും സ്വർഗീയ സ്വർഗത്തിലെ പരിചാരകർ ആ പാനീയവുമായി അവരെ സമീപിക്കും. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു പറയുന്നു ബി അക്വാബിൻ വ അബാരീഖ വ കഅ്സിൻ മിൻ മഈൻ ആ സ്വർഗത്തിലെ പരിചാരകർ പാനപാത്രങ്ങളും കൂജകളുമായിക്കൊണ്ട് നല്ല തെളിനീരുള്ള പാനീയങ്ങളുമായിക്കൊണ്ട് സ്വാദിഷ്ടമായ പാനീയവുമായി അവരുടെ അടുക്കൽ സമീപിക്കും. അതാണ് അള്ളാഹു ഇവിടെയും ഓർമ്മിപ്പിച്ചത്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു മുത്തഖീന ഫീഹ അവർ അതിൽ ചാരിയിരിക്കുന്നവരായ നിലയിൽ, അതായത് അലൽ അറായിക്കിൽ മുസയ്യനാത്തി വൽ മജാലിസിൽ മുസഖ്റഫാത്തി വളരെ മനോഹരമായ അലങ്കരിക്കപ്പെട്ട അലങ്കൃതമായ ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കും. യദുഊന ഫീഹ ഐ യഅമുറൂന ഖുദ്ദാമഹും അവിടുത്തെ പരിചാരകരോട് അവർ ആവശ്യപ്പെടും. ഐ യഅ്തു അവർ കൊണ്ടുവരാൻ വേണ്ടി സ്വർഗീയ പാനീയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. അതേപോലെ തന്നെ ബിഫാഖിഹത്തിൻ കസീറത്തിൻ വശറാബ് മിൻ കുല്ലി മാ തഷ്തഹീഹി നുഫൂസുഹും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം, വ തലസുഹു അഅ്യുനുഹും കണ്ണിന് ആനന്ദം പകരുന്നതെല്ലാം, ഹാദാ യദുല്ലു അലാ കമാലിൻ നഈമി സ്വർഗത്തിലെ സുഖത്തിന്റെ പരിപൂർണതയാണ് ഇത് അറിയിക്കുന്നത്. വ കമാലിർ റാഹത്തി വത്തുമഇനീന അതേപോലെ തന്നെ അവിടുത്തെ ആശ്വാസത്തിന്റെ അവിടുത്തെ സമാധാനത്തിന്റെ പരിപൂർണതയാണ് ഇത് അറിയിക്കുന്നത്. വ തമാമിൽ മിന്ന അവിടുത്തെ ഏറ്റവും നല്ല പൂർണമായ അനുഗ്രഹത്തെയും ഇത് അറിയിക്കുന്നു. വ തമാമിൽ ലദ്ദ ആസ്വാദനത്തിന്റെ പരിപൂർണതയെയും ഇത് അറിയിക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് വേണ്ടി മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗം എന്നത് നമുക്കൊന്നും വർണ്ണിച്ചാൽ വിവരിച്ചാൽ അത് അവസാനിക്കാത്ത രൂപത്തിലാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഹദീസിലൊക്കെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതും എന്നൊക്കെ സ്വർഗത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ആ സ്വർഗം ഒരിക്കലും നഷ്ടമാവരുത് എന്ന് നാം ഓരോരുത്തരും അങ്ങേയറ്റം ആഗ്രഹിക്കണം. ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മൾ സന്നദ്ധരാകണം. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് 52-ാമത്തെ വചനം വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്രാബ് വഇൻദഹും ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഖുർആനിന്റെ അർത്ഥം ഗ്രഹിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പാരായണങ്ങൾ തെറ്റുവരാതെ ഉച്ചാരണശുദ്ധിയോടുകൂടി പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓതുക എന്നത്. ഇവിടെ വഇൻദഹും എന്ന് ഓതാതെ വഇൻദഹും മണിച്ചുകൊണ്ട് പറയണം. അവരുടെ അടുക്കലുണ്ടായിരിക്കും ഖാസിറാത്തു ത്വർഫി കണ്ണിനെ നിയന്ത്രിക്കുന്നവർ അല്ലെങ്കിൽ ചുരുക്കുന്നവർ അത്രാബ് സമവയസ്കരായ അല്ലെങ്കിൽ ഇണയൊത്തവരായ അതായത് അവരുടെ അടുക്കൽ ഇണയൊത്ത സമവയസ്കരായ പരദൃഷ്ടിവെക്കാത്ത മറ്റുള്ളവരിലേക്ക് കണ്ണ് പായിപ്പിക്കാത്ത എന്നർത്ഥം കണ്ണു നിയന്ത്രിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ സ്വർഗവാസികൾക്ക് നൽകപ്പെടുന്ന സ്വർഗത്തിലെ തരുണീമണികളെക്കുറിച്ചാണ്

0: അല്ലെങ്കിൽ ഇണകളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. പലപ്പോഴും ദുനിയാവിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഘടകങ്ങളായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ പരിചയപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്നത്. ഇവിടെ നിയന്ത്രണത്തോടുകൂടി കണ്ണുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹമാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. എന്താണ് കണ്ണുകൾ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞാൽ, അല്ലത്തി ഖസ്റത്ത് ഐനഹ അലാ സൗജിഹ ഫലം തത്വലി ഇലാ ഗൈരിഹി, തന്റെ ഭർത്താവിലേക്ക് മാത്രം ദൃഷ്ടി പായിപ്പിക്കുന്ന, മറ്റൊരാളിലേക്കും നോക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകൾ. ലിഷിദ്ദത്തി ജമാലിഹി അല്ലതി മലക ഖൽബഹ, തന്റെ ഇണ, തന്റെ ഭർത്താവ് അത്രയധികം ഭംഗിയുള്ളവനായിരിക്കും സ്വർഗത്തിൽ. ആ ഭാര്യയുടെ, ആ സഹോദരിയുടെ, അല്ലെങ്കിൽ തന്റെ ഇണയുടെ ഹൃദയം കവരുമാറ് അത്രമാത്രം ഭംഗിയുള്ളവരായിരിക്കും. ഫസൗജുഹ ഇന്ദഹ സയ്യിദുൽ ബഷർ, തന്റെ ഇണ തന്റെ അടുക്കൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിരിക്കും. ലൈസ അഹദുൻ മിസ്ലുഹു അബദ, തന്റെ സ്വർഗീയ ഇണക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോളം ഭംഗിയുള്ള, ഭർത്താവിനോളം ശ്രേഷ്ഠനായ മറ്റൊരാളെ കാണാൻ സാധിക്കുകയില്ല. വഹിയ മിൻ ശിദ്ദത്തി ജമാലിഹ ഖസ്റത്ത് ഐന സൗജിഹ അലൈഹ ഫലാ യുഫക്കിറു ഫീ ഗൈരിഹ വലാ യതതല്ലഉ ഇലാ ഗൈരിഹ ലിഅന്നഹു ലാ യളുന്നു അന്ന ഹുനാക മൻ ഹുവ അജ്മലു മിൻഹ. തന്റെ ഇണയിലെ മാത്രം ശ്രദ്ധിക്കുന്ന, തന്റെ ഇണയിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവിടുത്തെ ആ പുരുഷന്മാരുമുണ്ടായിരിക്കുക. അപ്പോ സ്ത്രീകളെക്കുറിച്ച് ഖാസിറാത്തു ത്വർഫ്, കണ്ണുകൾ ചുരുക്കുന്നവർ, നിയന്ത്രിക്കുന്നവർ എന്നാണ് 52-ാമത്തെ വചനത്തിൽ അള്ളാഹു പരാമർശിച്ചത്. മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് ഖസ്റത്ത് ത്വർഫഹ അലാ സൗജിഹ വ ഖസ്റത്ത് ഐന സൗജിഹ അലൈഹ, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നോക്കുന്ന, മറ്റൊരാളിലേക്ക് കണ്ണ് പായിപ്പിക്കാത്ത അങ്ങനെയുള്ള സ്ത്രീകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. അത്രാബ് എന്ന് പറഞ്ഞാൽ ബനാത്തു സിന്നിൻ വാഹിദത്തിൻ, സമപ്രായക്കാരായിട്ടുള്ളവർ എന്നാണ്. കമാ ഖാലത് ആല, അള്ളാഹു സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അൻശഅനാഹുന്ന ഇൻശാ, തീർച്ചയായും സ്വർഗത്തിലെ സ്ത്രീകളെ നാം ഒരു നിർമ്മിച്ചുണ്ടാക്കൽ അല്ലെങ്കിൽ സൃഷ്ടിക്കൽ സൃഷ്ടിച്ചിരിക്കുന്നു.
1: ഫജഅൽനാഹുന്ന അബ്കാറാ,
0: അവരെ നാം കന്യകകൾ ആക്കിയിരിക്കുന്നു.
1: ഉറുബൻ അത്രാബ,
0: സ്നേഹവതികളായ സമപ്രായക്കാരാക്കിയിരിക്കുന്നു. അതാണ് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു പറഞ്ഞത്. അത്രാബ് എന്ന് പറഞ്ഞാൽ യഅനി ബനാത്തു സിന്നിൽ ഫത്വതി വശബാബി വന്നദറതി വൽഹുസ്നി വൽബഹാ, ഏറ്റവും മനോഹാരിതയുള്ള, ഒരേ പ്രായത്തിലുള്ള അഥവാ യുവത്വം തുളുമ്പുന്ന, വളരെ പ്രസന്നതയുള്ള ആളുകൾ, അതാണ് അത്രാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹുന്ന ഐ അൻ ഗൈരി അസ്വാജിഹിന്ന, തങ്ങളുടെ ഇണകളിലേക്കല്ലാതെ അവർ നോക്കുകയില്ല. ഫല യൽതഫ്ന ഇലാ ഗൈരി ബുഉലതിഹിന്ന, തങ്ങളുടെ ഭർത്താക്കന്മാരിലേക്ക് മാത്രമേ അവർ ദൃഷ്ടി പായിപ്പിക്കുകയുള്ളൂ. അത്സ്റാബ് എന്ന് പറഞ്ഞാൽ മുതസാവിയാത്തുൻ ഫിസ്സിന്നി വൽ ഉമുരി, പ്രായം ഒരേ പ്രായത്തിലുള്ളവർ. ഹാദാ മഅനാ ഖൗലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ വാക്യം ഇതാകുന്നു. വ മുജാഹിദ് വ സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയവരും ആ മുഫസ്സിരീങ്ങളെല്ലാം ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വ ഇൻദഹും, അവരുടെ അടുക്കലുണ്ടെന്ന് പറഞ്ഞാൽ, മിൻ അസ്വാജിഹിം അൽ ഹൂറുൽ ഈൻ, വിശാല നേത്രമുള്ള, അതേപോലെ തന്നെ വെളുത്ത സുന്ദരികളായ സ്ത്രീകൾ അവരുടെ അടുക്കലുണ്ടായിരിക്കും. അവരെങ്ങനെയുള്ളവരാണ്? ഖാസിറാത്തുൻ, ചുരുക്കുന്നവർ. ഐ ത്വർഫുഹുന്ന അലാ അസ്വാജിഹിന്ന വ ത്വർഫു അസ്വാജിഹിന്ന അലൈഹിന്ന, ആ സ്ത്രീകൾ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമേ കണ്ണ് പായിപ്പിക്കുകയുള്ളൂ. അവരുടെ ഇണകളായ ഭർത്താക്കന്മാരാകട്ടെ അവരിലേക്ക് മാത്രമേ കണ്ണ് അയച്ചുവിടുകയുള്ളൂ. അനിയന്ത്രിതമായി കണ്ണിനെ അയച്ചുവിടുന്നവരല്ല അവർ എന്നർത്ഥം. ലി ജമാലിഹിം കുല്ലിഹിം വ മഹബത്തി കുല്ലിം മിൻഹുമാലിൽ ആഹിർ. എന്തുകൊണ്ടാണ് അങ്ങനെ? അവർ രണ്ടു കൂട്ടരുടെയും, സ്വർഗത്തിലെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അങ്ങേ അറ്റം ഭംഗിയുള്ള സൗന്ദര്യമുള്ളവരായിരിക്കും എന്ന കാരണത്താൽ. ചിലപ്പോഴൊക്കെ ചില ആളുകൾ സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ സ്ത്രീകളെക്കുറിച്ച് മാത്രമാണല്ലോ അങ്ങേയറ്റം വർണ്ണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ പുരുഷന്മാർ അവരെക്കുറിച്ചുള്ള വർണ്ണനകൾ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ്. സ്വർഗത്തിലുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഏറ്റവും സുന്ദരന്മാരായിരിക്കും, സുന്ദരികളായിരിക്കും എന്നത് ഇത്തരത്തിലുള്ള വചനങ്ങളെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. വഅദ്മി തുമൂഹിഹി ലിഗൈരിഹി, മറ്റൊരാളിലേക്ക് അവർ ആഗ്രഹം വെക്കുകയില്ല. വഅന്നഹു ലാ യബ്ഗി ബിസ്വാഹിബത്തിൻ ബദലൻ വലാ അൻഹു ഇവലൻ, ഈ ഇണയെ മാറ്റി മറ്റൊരു ഇണയെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ അവർ ആഗ്രഹിക്കുകയില്ല, ഒന്ന് മാറ്റി പകരമൊന്ന് സ്വീകരിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. ഇനി അത്രാബ് എന്ന് പറഞ്ഞാൽ ഐ അലാ സിന്നിൻ വാഹിദിൻ, ഒരേ പ്രായത്തിലുള്ളവരായിരിക്കും അവിടെയുള്ളത്. അതാണ് സഅദി റഹ്മഹുല്ലാ ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇവിടെ ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, സ്വർഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ണിനെ നിയന്ത്രിച്ചുകൊണ്ടാകണം, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. പലപ്പോഴും കണ്ണിനെ അനിയന്ത്രിതമായി വിടുമ്പോൾ അത് മനസ്സിനെ ദുഷിപ്പിക്കുമെന്നത് നമുക്കെല്ലാം അനുഭവമുള്ള കാര്യമാണ്. കണ്ണ് നിയന്ത്രിക്കാതിരുന്നാൽ മനസ്സ് ദുഷിക്കാൻ അത് കാരണമായി തീരും. അനാവശ്യമായ ആഗ്രഹങ്ങൾ, അനാവശ്യമായ താൽപര്യങ്ങൾ, അവിഹിതമായ ബന്ധങ്ങളിലേക്കൊക്കെ അത് മനുഷ്യനെ കൊണ്ടെത്തിക്കും. ശുദ്ധ ഖുർആൻ സൂറത്തുന്നൂറിൽ സ്ത്രീകളോടും അതേപോലെ തന്നെ പുരുഷന്മാരോടും ആവശ്യപ്പെടുന്നു. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം, നബിയെ സ്ത്രീ സത്യവിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുക, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ. ഖുർആൻ അതിന്റെ കാരണം പറയുന്നുണ്ട്, അത് അവർക്ക് പരിശുദ്ധി നിലനിർത്താൻ സഹായകമായിരിക്കുമെന്ന്. അതേപോലെ തന്നെ ശേഷം പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്, സത്യവിശ്വാസിനികളോട് പറയണം അവരും അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മനുഷ്യർ എന്ന നിലക്ക് കണ്ണിനെ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് പലപ്പോഴും പിശാചിന്റെ ദുരുപദേശങ്ങൾക്ക് വശംവതരായിക്കൊണ്ട് വലിയ അനർത്ഥങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നത് പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. അത് ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തുടർന്ന് 53-ാമത്തെ വചനം, ഹാദാ മാ തൂഅദൂന ലിയൗമിൽ ഹിസാബ്. ഹാദാ, ഇത് മാ തൂഅദൂന, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ്. ലിയൗമിൽ ഹിസാബ്, വിചാരണാ ദിവസത്തേക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഹേ ഭക്തന്മാരെ, അതായത് മുത്തഖീങ്ങളെ, വിചാരണാ ദിവസത്തേക്കു നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് ഇത്. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ വളരെ നശ്വരമായ ക്ഷണികമായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, സർവശക്തനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഹേ ഭക്തന്മാരെ, വിചാരണാ ദിവസത്തേക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് ഇത്. അതാണ് ഹാദാ മാ തൂഅദൂന ലിയൗമിൽ ഹിസാബ്. നമ്മളൊക്കെ കേൾക്കാറുള്ളൊരു പദമാണ് ഹിസാബ് എന്ന പദം, വിചാരണ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദീ ദക്കർനാ മിൻ സിഫത്തിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ച് നാം ഈ വർണ്ണിച്ച വർണ്ണനകൾ, ഹിയല്ലത്തീ വഅദഹാ ലി ഇബാദിഹിൽ മുത്തഖീൻ, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയാണത് ഒരുക്കി വച്ചിരിക്കുന്നത്, അവരോടാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലത്തീ യസീറൂന ഇലൈഹ ബഅദ നുഷൂസിഹിം വഖിയാമിഹിം മിൻ ഖുബൂരിഹിം വസലാമതിഹിം മിനന്നാർ. നാളെ പാർത്ഥിക ലോകത്ത് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, അവർ നരകത്തിൽ നിന്ന് സുരക്ഷിതരായി വരുമ്പോൾ അവർക്ക് പ്രവേശിക്കാനുള്ളത്, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്വർഗമാകുന്നു എന്നർത്ഥം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. നിരന്തരമായി നാം ചോദിക്കേണ്ട, അല്ലാഹുവിനോട് ആവശ്യപ്പെടേണ്ട കാര്യമാണ്, അല്ലാഹുവേ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന്. മാത്രമല്ല ആ സ്വർഗത്തിലെത്താൻ ആവശ്യമായ തരത്തിൽ കർമ്മങ്ങളെ ക്രമീകരിക്കാൻ, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ റബ്ബേ ഞങ്ങളെ നീ തുണക്കേണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ജസാഉൻ അലാ അഅമാലികുമുസ് സാലിഹ. ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആർക്കാണ്, ആരോടാണ് വാഗ്ദാനം ചെയ്യുന്നത്? അത് ജസാഉൻ പ്രതിഫലമാകുന്നു, അലാ അഅമാലികുമുസ് സാലിഹ, നിങ്ങൾ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ട്. അപ്പോ കർമ്മങ്ങളാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. കലർപ്പില്ലാത്ത തൗഹീദ് സ്വീകരിക്കുകയും ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിന്റെ പ്രതിഫലം മാത്രം കൊതിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന സൽപ്രവർത്തനങ്ങളാണ് സ്വർഗത്തിന് നമ്മളെ അർഹരാക്കി മാറ്റുക. ഇമാം തബരി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂലു തആലാ ദിക്റുഹു, അല്ലാഹു ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഹാദല്ലദീ യഈദുകുമുല്ലാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങളോട് അല്ലാഹു വാഗ്ദാനം ചെയ്തത്, അയ്യുഹൽ മുഅ്മിനൂൻ ഹേ സത്യവിശ്വാസികളെ, ബിഹി മിനൽ കറാമ, അല്ലാഹുവിന്റെ ആദരവാകുന്നു അത്, ലിമൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന മിൻകും ഫിൽ ആഖിറ, നിങ്ങളിൽ നിന്ന് അല്ലാഹു ആരെയാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവരോട് അല്ലാഹു കാണിക്കുന്ന ആദരവാകുന്നു ഈ സ്വർഗം നൽകി അനുഗ്രഹിക്കൽ എന്ന്. അതുകൊണ്ട് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹം ജനിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് നിർവഹിച്ചത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്ത് സ്വാദ് 51 മുതൽ 53 വരെയുള്ള വചനങ്ങൾ.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്,

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അണ്ട ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്യൂസ്. അവതരണം അമീർ ഒറ്റപ്പാലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഖുർആൻ ടെലിക്യൂസിലാണ് നമ്മളുള്ളത്. എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അമ്മ ജുസ്ഇൽ നിന്ന് നമ്മൾ തബാറക്ക ജുസ്ഉ കൂടി ഉൾപ്പെടുത്തിയത് വിളിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് നന്നായിട്ടത് പഠിക്കാനും പഠിച്ചു കഴിഞ്ഞവർക്ക് വീണ്ടും അത് ആവർത്തിച്ച് മറന്നുപോവാതെ പങ്കെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ മക്കളെ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അങ്ങനെ രണ്ട് ജുസ് നന്നായിട്ട് ആവർത്തിച്ച് പഠിച്ച് ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഉറപ്പെടുത്തുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഫർഹാന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എവിടെയാണ് പഠിക്കുന്നത്? വീട് എവിടെയാണ്?
2: കോട്ടക്കൽ.
0: കോട്ടക്കൽ, ഓക്കെ. അപ്പോ എന്താണ്, ഖുർആനൊക്കെ പഠിക്കുന്ന കുട്ടിയാണോ? എന്താണ് അവസ്ഥ? എത്ര ജുസ് പഠിച്ചു? അപ്പൊ മൂന്ന് ജുസ് കഴിഞ്ഞ് നാലാമത്തെ ജുസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു എരയാണ് കൈ കിട്ടിയിരിക്കണത്. ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് അഹ്കാഫ് എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കാം. അത് നന്നായിട്ട് മുറാജ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ? അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ അഹ്കാഫ് എന്നങ്ങോട്ട് ചോദിക്കാണ് ഒരു ചോദ്യം. റെഡിയല്ലേ?

0: അഹ്സൻതി മാഷാ അല്ലാ ബാർക്കല്ലാഹു ഫീക്ക് അഹ്സൻ അല്ലാഹു ഇലൈക്ക്. ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അതിന്റെ മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. സൂറത്തുൽ അഹ്ഖാഫിൽ എത്ര ആയത്തുകളുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ആയ. മാഷാ മോള് ഉഷാറായിട്ടൊക്കെ പറയണ്ടല്ലോ. എത്ര റുക്കുകൾ ഉണ്ട്? അത് ഉഷാറായല്ലോ. അൽഹംദുലില്ല. അപ്പൊ ഉഷാറായിട്ട് പഠിക്കണ്ടല്ലേ. എന്നാ ഈ സൂറത്ത് മക്കിയാണോ മദനിയാണോ? മക്കയിൽ അവതരിച്ചതാണ് അല്ലേ. ശരി, അപ്പൊ എത്രാമത്തെ സൂറത്താണിത്? ഞാൻ എന്തിനാ അതെ 46-ാമത്തെ അധ്യായം. 26-ാമത്തെ ജുസ് ആണ്. 26. ഞാൻ അതെങ്ങനെ ചോദിക്കണം എന്തിനാന്നറിയോ മോളെ? ഫർഹാന കുട്ടി എന്തിനാ ചോദിക്കുന്നത്? ഇത് മറ്റുള്ള കുട്ടികളും കൂടിയും കേൾക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്ന് എല്ലാവരും അറിയണല്ലോ അല്ലേ. അതിനാ ചോദിച്ചത് കേട്ടോ. മാഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് മോള് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സൂറത്ത് മുഹമ്മദ് എന്ന് ചോദിക്കാം രണ്ടാമത്തെ ചോദ്യം. റെഡി അല്ലേ? മോള് പറഞ്ഞിട്ടാട്ടോ ഞാൻ ചോദിക്കണത്. അപ്പോ മാ ഖബല ആയിക്കോട്ടെ.
1: അഊദു
0: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكأين من قرية هي أشد قوة من قريتك التي أخرجتك أهلكناهم فلا ناصر لهم. അതിന്റെ മാ ഖബല.

0: في جنات تجري من تحتها الأنهار والذين كفروا يتمتعون ويأكلون كما تأكل الأنعام والنار مثوى لهم.
1: ما شاء الله أحسنتي بارك الله فيك. أبا رندامت تشودي تنم إيه؟
0: نعم ركوه മദീന ആദരിച്ചത്.
1: ആ ഓക്കെ മാഷാല്ലാ, ഞാൻ ചോദിക്കണില്ല, ഒക്കെ ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിക്കണേ. പിന്നെ എന്താന്ന് പറയാം, നമുക്കൊരു ടൈമുണ്ടായി, ആ ഒരു ടൈമിന്റെ ഉള്ളിൽ തന്നെ ചോദിക്കും വേണം. എന്തായാലും ഇനി ഒരു ഒരു ചെറിയൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് മോളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാഷാല്ലാ മോൾ ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മോളെ പോലെ എല്ലാ കുട്ടികളും ഇതുപോലെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടിയും ഒരു സൂറത്തിൽ നിന്ന് ചോദിക്കും, അതിൻ്റെ ആയത്തുകൾ മാത്രം കുറച്ച് ഓതും, അത് ഏത് സൂറത്താന്ന് നമ്മൾ പറയണം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ് ഔ അൽഖ സംഅ വഹുവ ശഹീദ്. ولقد خلقنا السماوات والأرض وما بينهما في ستة أيام وما مسنا من لغوب. ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാ?
0: സൂറ ഖാഫ്.
1: ഖാഫ് ആണോ ഖാഫ് ആണോ?
0: ഖാഫ്.
1: ഓ മാഷാല്ലാ, അപ്പൊ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സമ്മാനത്തിന് മോള് അർഹയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാർക്കല്ലാഹു ഫീക്, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അപ്പോൾ മോള് ഇനിയും വിളിക്കണം കേട്ടോ, വിളിക്കും വേണം. മോളെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും വേണം. ഇതേപോലെ നല്ല ഉഷാറുള്ള മിടുക്കി കുട്ടികളുണ്ടാവുമല്ലോ മോളെ ഫ്രണ്ട്സുകൾ, അവരായിട്ട് ഷെയർ ചെയ്യണം, അവരെ കൊണ്ട് വിളിപ്പിക്കണം, ഇതുപോലെ പങ്കെടുക്കാൻ വേണ്ടി പറയണം. പറയില്ലേ?
0: ഓക്കെ
1: ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: അടുത്ത കളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: മുആദേ.
1: ഒന്നുകൂടി പറയൂ.
2: മുആദേ.
1: മുആദ് അല്ലേ? ഓക്കേ. മുആദ്. മുആദ് എവിടുന്നാ വിളിക്കുന്നത്?
2: വെട്ടിയങ്ങാടി.
1: വെട്ടിയങ്ങാടി തിരൂരോ? ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: മൂന്നാം ക്ലാസ്സിൽ.
1: മൂന്നാം ക്ലാസ്സിലാണ്. ഓക്കെ. മുആദ് എന്തൊക്കെ പിന്നെ, സുഖല്ലേ? എന്താ ഉഷാറില്ലല്ലോ, ചായ കുടിച്ചോ? ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. എന്തായാലും ഉഷാറായിട്ട് നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അറിയാലോ അല്ലേ. മൂന്ന് ചോദ്യങ്ങൾ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉത്തരം പറയണം. തിരൂരാണ് മോൻ്റെ വീട് അല്ലേ. ഓക്കെ. അപ്പോൾ തബാറക്ക ജുസും അമ്മ ജുസും കൂടിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തബാറക്ക ജുസ് എന്താ അവസ്ഥ? ഉഷാറല്ലേ, പഠിച്ചിട്ടില്ലേ? ഒരു ചോദ്യം അപ്പൊ ഇന്ന് എന്തായാലും ചോദിക്കാം അല്ലേ. ഫസ്റ്റ് പാർട്ട് മുൽക്കല്ലേ, ഒരു ചോദ്യം സൂറത്ത് മുൽക്ക് എന്ന് ചോദിക്കട്ടെ. ആ ശ്രമിക്കാം ഇൻഷാല്ലാ. ബാക്കി രണ്ട് ചോദ്യം നമുക്ക് അമ്മ ജുസ് ചോദിക്കാലോ. യെസ്. ആ ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ഓക്കെ, ആയത്ത് കേട്ടല്ലോ അല്ലേ. ആയത്ത് കേട്ടില്ലേ, അതിന്റെ ശേഷമുള്ള ആയത്ത്. വഅഅതദന ലഹും അദാബ സഈർ. അതിന്റെ ശേഷമുള്ള ആയത്ത് നമ്മൻ തബാറക്കല്ലദി ഒന്ന് ഓതിക്കുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് ആയത്ത് അവിടെ ഒന്ന് ഓതിക്കുക. تبارك الذي بيده الملك وهو على كل شيء قدير. ഇതാണ് സൂറത്തുൽ മുൽക്ക്. യെസ്.
2: ആ
1: ഒന്ന് ഓതിക്ക അതിന്റെ അടുത്ത ആയത്ത്. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ മോനെ ഇത് പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ പഠിച്ച് തുടങ്ങണം. ഒരു ജുസ് മുഴുവൻ ചിലപ്പോൾ പഠിക്കാൻ പറ്റിക്കോണമെന്നില്ല. നമ്മൾ പഠിച്ചിട്ട് തബാറക്ക ജുസിന്റെ അവിടേക്ക് എത്തണം മെല്ലെ മെല്ലെ. ഇൻഷാല്ലാ മോന് കഴിയും. ശ്രമിക്കൂലേ. ഇരുപത്തൊമ്പതാമത്തെ ജുസ് ആ ഇൻഷാല്ലാ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം സൂറത്തുൻ നബ തന്നെ ചോദിക്കാം.
0: അഊദു
1: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ. അതിന്റെ അടുത്ത ആയത്ത് ഓക്കെ. മാഷാല്ലാ അഹ്സൻത്. ഒന്നാമത്തെ ചോദ്യത്തിന് മുൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാർക്കല്ലാഹു ഫീക്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. റെഡി അല്ലേ? ഇന്ന ഫീ ദാലിക ലഇബ്റത ലിമൻ യഖ്ഷ. അതിന്റെ മുൻപുള്ള ആയത്ത് ان في ذلك لعبرة لمن يخشى. അതിന്റെ മുൻപുള്ള ആയത്ത്
0: ഏത് സൂറത്താണ് ചോദിക്കുന്നത്?
1: തൊട്ടടുത്ത സൂറത്താണ്. വേഗം ഉത്തരം പറയണേ. ഹലോ സൗണ്ട് സൗണ്ട് വരരുത് ബാക്കിന്ന്. അപ്പൊ ഇൻഷാല്ലാ മറ്റേ അടുത്ത ആയത്താണ് മോന് എനിക്ക് തൊട്ട് മുമ്പുള്ള ആയത്താണ് മോന് ഓതേണ്ടത്. അത് ഓതാൻ കിട്ടാത്തത് കൊണ്ട് ഇൻഷാല്ലാ വീണ്ടും അടുത്ത ഒരവസരത്തിൽ മോൻ എന്തായാലും വിളിക്കണം. ഓക്കെ ശരി. ഇൻഷാല്ലാ ശുക്രൻ ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: അടുത്ത കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നിഅമ അമീനുള്ള. ഓക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിഅമ?
0: ഏഴാം ക്ലാസ്സിൽ.
1: ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട് എവിടെയാണ്?
0: വലിയോറ വേങ്ങര.
1: വേങ്ങര. ഓക്കെ നിഅമ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
0: അല്ല രണ്ടാമത്തെ പ്രാവശ്യം.
1: രണ്ടാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്. മാഷാല്ലാ ആദ്യം വിളിച്ചപ്പോ പ്രൈസ് ഒക്കെ കിട്ടിയോ?
0: ആ കിട്ടി
1: അൽഹംദുലില്ലാ. ഖുർആൻ ടെലികിസിലേക്ക് വിളിച്ചു പ്രൈസ് വാങ്ങി അല്ലേ ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ വിളിച്ചിട്ട്. ആ ഓൺ ദ വേ വരും അല്ലേ.
0: മൂന്നെണ്ണം വിളിച്ചിരുന്നേ അതിൽ ഒന്നിന് കിട്ടിയിട്ടില്ല പ്രൈസ്.
1: ഓക്കെ അപ്പൊ മോള് അമ്മ ജുസ് ആണോ ചോദിച്ചിരുന്നത് അല്ലേ? ആ ഞാനിപ്പോ സൂറത്ത് മുൽക്കിന്റെ അവിടുന്ന് തബാറക്ക ജുസ് കൂടി ചോദിക്കും.
2: റെഡി അല്ലേ? പഠിച്ചിട്ടുണ്ടോ? അതെന്താ, തബാർക്ക ജ്യൂസും കൂടി ഉണ്ട് നമുക്കേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. അതാ ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം മുൽക്കുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഏയ് കുറച്ച് ധൈര്യം കാണിക്കേ, ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പൊ കുറച്ചൊക്കെ ധൈര്യം കാട്ടണ്ടേ. എന്താണിത്? ഓക്കെ, ആ ഇൻഷാല്ല. ഒരു ചോദ്യം ട്ടോ, ഒരു ചോദ്യം മുൽക്കുന്ന് പിന്നെ അമ്മ ജുസ്ന്ന് ചോദിക്കാം. ശരി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللذين كفروا بربهم عذاب جهنم وبئس المصير ഏറ്റവും സിമ്പിളായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ആയത്ത് ചോദിക്കോളൂ, അതിന്റെ ശേഷമുള്ള ആയത്ത്.
3: وللذين كفروا بربهم عذاب جهنم وبئس المصير
2: ഓടിക്കോളു. ആയത് ഓതി നോക്കിയോക്ക്. വലക്കത് സയ്യന്ന സമാ ദുനിയ, ആ ആയത്ത് ഓതി നോക്കൂ. യെസ്, ഓതി നോക്കുമ്പോളെ അറിയണ ആയത്തന്നെ. അറിയില്ല എന്നുണ്ട് ഫസ്റ്റ് പറയരുത്. ആ وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينَ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ ഇനിയോ ഇനിയോ കിട്ടിയോ? കിട്ടിയോ? ആ കിട്ടിയില്ലേ? ആ ഓക്കെ. ആ എന്നാ നമുക്ക് എന്താണ് ഇൻഷാല്ലാ സൂറത്തിന്റെ അബ്ബ തന്നെ
0: ചോദിക്കാം.
2: അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഞാനാണെങ്കിൽ മോളടുത്ത് എന്തായാലും ഇത് ചോദിക്കൂട്ടോ, പഠിക്കണപ്പോ പഠിച്ചു വരണം. ശരി, അപ്പൊ ഒന്നാമത്തെ ചോദ്യം നബ് തന്നെ ആയിക്കോട്ടെ. أعوذ بالله من الشيطان الرجيم ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. അതിന്റെ മുൻപുള്ള ആയത്ത് ഏതാ? ഓക്കെ, ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. വേഗോദനെ അവിടെ അടുത്തുന്ന് എന്താണ് ശബ്ദം കേൾക്കാൻ പാടില്ല ട്ടോ, മോള് ഫോൺ ചെവി വെച്ച് സംസാരിക്കണേ. വേഗം ഓതിക്കോളൂ, ടൈം കുറച്ച് അയക്കണേ. ആ
0: എനിക്കറിയില്ല.
2: ആയിക്കോട്ടെ, ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും മോളഞ്ഞ് എന്താണ് അറിയില്ല എന്ന് പറയണോണ്ട് പിന്നെ ചോദിച്ചിട്ട് പ്രയാസപ്പെടുത്തുന്നില്ല. ഇൻഷാല്ലാ അടുത്ത ഒരവസരത്തിൽ മോൾക്ക് എല്ലാ ഉത്തരങ്ങളും പറയാൻ കഴിയട്ടെ. നന്നായിട്ട് പഠിച്ചു വരണം കേട്ടോ ഇൻഷാല്ലാ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, നമ്മുടെ ഈ എപ്പിസോഡിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയ കൂട്ടുകാരുമായി അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ചിരിക്കാം. ഒരുപാട് തവണ ആവർത്തിച്ച് വിളിച്ച് കിട്ടാത്ത കൂട്ടുകാരുണ്ട്, അവർക്ക് വീണ്ടും ആ അവസരം നന്നായി പഠിക്കാനും ആവർത്തിച്ച് പഠിച്ച സൂറത്തുകൾ മറന്നു പോവാതിരിക്കാനും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കെടുക്കുകയും സമ്മാനം വാങ്ങുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പങ്കെടുത്തവർക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി ശ്രമിച്ചവർക്കുമൊക്കെ ഒരുപാട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
4: മാഷാ അല്ലാഹ്. നമ്മൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ്. ഇന്നത്തെ ഖുർആൻ ടെലിഗസിൽ പങ്കെടുത്തവർ ഫർഹാന കോട്ടക്കൽ, മുആദ് തിരൂർ, നിഅമ അമീനുള്ള തുടങ്ങിയവരാണ്. കൂട്ടുകാരോടൊപ്പം ചേർന്നത് അമീർ ഒറ്റപ്പാലം.
5: നൂറുൻ അതല്ല അലൽ ഹയാതി റഹീം.
6: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
9: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
8: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
6: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറാൻ ആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷേഖ്.

0: കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും, സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: فَالْفَارِقَاتِ فَرْقًا
0: فَالْفَارِقَاتِ فَرْقًا فَرْقًا قَافِنُ بَغَرَم كَاف ആകുന്നത് ഫർഖാ. ഇങ്ങനെ ഫർഖാ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്.
1: فَالْفَارِقَاتِ فَرْقًا
0: എന്ന് തന്നെ പറയുക.
1: فَالْمُلْقِيَاتِ ذِكْرًا,
0: ذിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ذിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: فَإِذًا النُّجُومُ طُمِسَتْ,
0: فَإِذًا النُّجُومُ طُمِسَتْ, طُو طُمِسَتْ, അവിടെ طَو ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് طَوَ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: وَإِذَا السَّمَاءُ فُرِجَتْ, وَإِذَا السَّمَاءُ فُرِجَتْ, وَإِذَا الْجِبَالُ نُصِفَتْ, وَإِذَا الرُّسُلُ أُقِّتَتْ, وَإِذَا الرُّسُلُ أُقِّتَتْ.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് ഖാഫിന് ആണ് ശബ്ദ്.
1: وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ,
0: ഇവിടെ لِأَيِّ يَوْمٍ أُجِّلَتْ, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത്
1: لِأَيِّ يَوْمٍ أُجِّلَتْ لِيَوْمِ الْفَصْلِ وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ.
0: രണ്ട് സ്ഥലത്തും ഫസ്ലിൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്.
1: ലിയൗമിൽ ഫസ്ലു വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലും വിശിഷ്ടമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ഹർമയിൻ ലൈവ്. ഹർമയിൻ ലൈവ് നമുക്കറിയാം, മക്ക മദീന ഹർമകളിലെ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് അതുപോലെ തന്നെ സുബഹി മഗ്രിബ് നമസ്കാരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച ഖുർആൻ പാരായണങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹർമയിൻ ലൈവ്. ഇപ്പോൾ മക്ക ഹർമിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു റൂമിൻ്റെ 26 മുതൽ 60 വരെയുള്ള വചനങ്ങളും, മദീന മസ്ജിദിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തിയുടെ സൂറത്തു അഹ്സാബിൻ്റെ 41 മുതൽ 48 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. നമുക്ക് നേരെ ഹർമയിൻ ലൈവ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം.

0: وكفى بالله وكيلا.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ്. മക്ക മദീന ഹറമുകളിൽ വിവിധ നമസ്കാരങ്ങൾക്ക് ഇമാവുമാർ പാരായണം നിർവഹിക്കുന്ന ആയത്തുകളെ സൂറത്തുകളെ അതേപ്രകാരം നമുക്ക് കേൾപ്പിക്കാനുള്ള അവസരങ്ങളിലൂടെയാണ് ഹറമൈൻ ലൈവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഷേഖ് ബന്ദർ ബലീലയുടെയും ഷേഖ് അബ്ദുൽ ബാരി തുബൈത്തിയുടെയും പാരായണങ്ങളാണ്.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇറ്റ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: വിശുദ്ധ ഖുർആൻ പാരായണം തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീർ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: أعوذ بالله من الشيطان الرجيم.
2: قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആറാഫിലെ 32 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്കോർ.
1: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: അധ്യായം 85, സൂറത്തുൽ ബുറൂജ്. നക്ഷത്ര മണ്ഡലങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 22.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിൽ ബുറൂജ്, രാശികളുള്ള ഗ്രഹമണ്ഡലങ്ങളുള്ള.
3: വസ്സമാഇ ദാതിൽ ബുറൂജ്,
2: ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം.
4: വചനം 2.
2: വല്യൗമി, ദിവസവും തന്നെയാണ്. അൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട.
3: വല്യൗമിൽ മൗഊദ്,
2: വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം.
4: വചനം 3.
2: വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ്. വമഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി നിൽക്കപ്പെടുന്നതും. സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം.
5: ഈ 3 വചനങ്ങളിലായി 4 വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു. 1, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട്. ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സൂറത്തുൽ ഫുർഖാൻ 61 വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കോട്ടകൾ, മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. 2, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട്. ഖിയാമത്ത് നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഖിയാമത്ത് നാളിനെക്കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. 3, 4, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട്. ഈ 2 വാക്കുകളും കുറെ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം. മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ്. സ്ഥലങ്ങൾ, പരിസര വസ്തുക്കൾ, സമയങ്ങൾ, ഉപകരണങ്ങൾ, സഹജീവികൾ ആദിയായി പലതും പലതും അവനു സാക്ഷികളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ്. ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു. സൂറത്തുൻ നിസാ 41. ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ്. അൽബക്കറ 143. മനുഷ്യന്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും. യാസീൻ 65. എന്നിങ്ങനെയുള്ള ഖുർആന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഇതുപോലെ ഹദീസുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ഷാഹിദ്, വമഷ്ഹൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ്. ഖിയാമത്തുനാൾ, ജുമുഅ ദിവസം, അറഫാ ദിനം, ജമാഅത്തു നമസ്കാരം, പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു. വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ

0: പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അചഞ്ചലതയ്ക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്.
1: വചനം 4.
2: ഉദില, ശപിക്കപ്പെടട്ടെ, അസ്ഹാബു, ആൾക്കാർ, അൽ ഉഖ്ദൂദ്, ഇടങ്ങിന്റെ.
3: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്,
2: ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ.
1: വചനം 5.
2: അന്നാരി, അതായത് അഗ്നിയുടെ. ദാതിൽ വഖൂദ്, വിറകു നിറക്കപ്പെട്ട, ഇന്ധനം നിറക്കപ്പെട്ട.
3: അന്നാരി ദാതിൽ വഖൂദ്,
2: അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ.
1: വചനം 6.
2: ഇദ്ഹും, അവർ ആയിരുന്ന സന്ദർഭം. അലൈഹ, അതിങ്കൽ. ഖുഊദ്, ഇരിക്കുന്നവർ.
3: ഇദ്ഹും അലൈഹ ഖുഊദ്,
2: അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം.
1: വചനം 7.
2: വഹും, അവരാകട്ടെ. അലാമായഫ്അലൂൻ, തങ്ങൾ ചെയ്യുന്നതിന്. ബിൽമുഅ്മിനീന, സത്യവിശ്വാസികളെ കൊണ്ട്. ഷുഹൂദ്, ദൃസാക്ഷികളുമാണ്.
3: വഹും അലാമായഫ്അലൂന ബിൽമുഅ്മിനീന ഷുഹൂദ്,
2: സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്.
4: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹുഅൻഹു, ശുഹൈബ് റളിയല്ലാഹുഅൻഹു തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും ഖുറൈശികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി. തിരുമേനി കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. നബിയെ, അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്നിങ്ങനെ അവർ പറഞ്ഞു. തിരുമേനി പ്രതിവചിച്ചു, നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് രണ്ടു പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല. അള്ളാഹു തന്നെയാണ്, അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ യമനിലെ സൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹദർമൗത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായയെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു. പക്ഷേ നിങ്ങൾ ബദ്ധപ്പാട് കാണിക്കുകയാണ്. ബുഖാരി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജ്വലിക്കുമാറാക്കിയ ഒരു തീക്കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിൻ്റെ ചുറ്റുപാടുമിരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെപ്പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഈ കഠോര കൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരെക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ താൽപ്പര്യം. തീക്കുണ്ടിൻ്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല. ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാനും അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലല്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. മുൻകാലത്ത് ഒരു രാജാവിന് ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ

0: ശബ്ദങ്ങളാണ്. ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിനു നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു, മാർഗ തടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു. കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയ ഒരു അഗ്നിഗുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.
1: വചനം 8.
2: വമാ നഖമു, അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും, അവരെക്കുറിച്ച്. ഇല്ല അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതല്ലാതെ. ബില്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ അസീസി, പ്രതാപശാലിയായ. അൽ ഹമീദ്, സ്തുത്യർഹനായ.

0: പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ലതാനും.
1: വചനം 9.
0: അല്ലദി, അതായത് യാതൊരുവൻ, ലഹു, അവനാകുന്നു, മുൽക്കു സമാവാത്തി, ആകാശങ്ങളുടെ രാജാധിപത്യം, വൽ അർദ്, ഭൂമിയുടെയും, വല്ലാഹു, അല്ലാഹുവാകട്ടെ, അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും, ഷഹീദ്, ദൃക്സാക്ഷിയാകുന്നു.

0: അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത്? അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു.
1: എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തും പരിപാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ, അതെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു. എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അല്ലാഹു എങ്ങനെ ശപിക്കാതിരിക്കും? സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാകുന്നു. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും അവൻ നടപടിയെടുക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു,
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ്

0: 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇലുഹാർ. ഫക്കീന ഇലുഹാറാണ്. ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു ബയ്യിന. പിന്നെ റസൂലും മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന എത്തുലു സുഹുഫമ്മു, അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂന് സാക്കിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇലഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക. മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ അമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദനിൻ തജ്രി, വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ ഇലഹാർ ഖാലിദീന ഫീഹ അബദ. മദ് മുത്തസിൽ. മദ് മുഫസിൽ റളിയല്ലാഹു അൻഹും ഇലഹാർ. വറളു അൻ ഇലഹാർ. ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ ഇലഹാർ. അപ്പം ഓതി നോക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി. ആ
1: ഹുനഫ
0: ഒന്നുകൂടി ഹുനഫ
1: സകാത്ത്
0: നിർത്താം. സകാത്ത് നിർത്താ യുത്തു ഹുനഫ
1: ഹുനഫ വയുഖീമുസ് സ്വലാത്ത വയുത്തു സകാത്ത്.

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം, സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 472-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
3: أعوذ بالله من الشيطان الرجيم.

0: العذاب. بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 472-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
2: പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും പിഴവുകളെയും തിരുത്തി പാരായണം മനോഹരമാക്കാനും നന്മ നിറഞ്ഞതാക്കാനും നമ്മെ സഹായിക്കുന്ന അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം ഹാഫിദ് അബ്ദുൽ സുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 20 ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ പഠിച്ചത്. അൽഹംദുലില്ലാ ഇന്ന് 21-22 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ അയ്യുഹ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ ഇവിടെ അടുത്ത പദത്തിലായിട്ട് വന്നു. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. മദ് മുൻഫസിൽ. അയ്യുഹ അന്നാസു, നൂന് ശദ്ദ് മണിക്കണം. അന്നാസു ഉബുദു ഉബുദു. ഇവിടെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യ അയ്യുഹന്നാസു അയ്യുഹന്നാസു ഉബുദു. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയ്യുഹന്നാസു ഉബുദു അയ്യുഹന്നാസു ഉബുദു. റബ്ബകുമുല്ലദി റബ്ബ റബ്ബകുമുല്ലദി അല്ലദി ദാല അല്ലസി അല്ല അല്ലദി ഖലഖക്കും ഖലഖ. ഈ ഖാഉം ഖാഫും ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖലഖക്കും ഖലഖക്കും മഖ്റജ് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശേഷം ഖലഖക്കും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഖലഖക്കും വല്ലദീന വല്ലദീന വല്ലസീന അല്ല വല്ലദീന. മിൻഖബ്ലിക്കും, സാക്കിന നൂന് ശേഷം ഖാഫ് ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻഖ മിൻഖ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻഖബ്ലിക്കും ഖബ് ബാഇനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ തത്തഖൂൻ. തത്തഖൂൻ തത്തഖൂൻ അല്ല തത്തഖൂൻ. ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ അല്ലദീ അല്ലസീ അല്ല അല്ലദീ അല്ലദീ ജഅല ജഅല. ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ജഅല ലകുമുൽ അർദ ലകുമുൽ അർല എന്ന് വായിക്കരുത്. ലകുമുൽ അർല അല്ല ലകുമുൽ അർദ അർദ. ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ശബ്ദം വരേണ്ടത്. അർദ. ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ. ഫിറാഷൻ, ഷീൻ ഉച്ചരിക്കുമ്പോഴും ഷീൻ തഫഷി എന്നുള്ളൊരു സിഫത്തുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ ഷ. ഫിറാഷൻ തൻവീന് ശേഷം വ ഫിറാശ വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫിറാശ വ വസ്സമാ ബിനാ. ഈ രണ്ട് നീട്ടലും മദ്ദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വസ്സമാ ബിനാ. ഇനി ബിനാ അൻസല, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീനു ശേഷം വ വന്നതിനാൽ ഇത് ഗാംഭീരമാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിനാ അൻസല വഅൻസല. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന വഅൻസല മിനസ്സമാഇ മാഅൻ. ഈ രണ്ട് നീട്ടലും നേരത്തെ പറഞ്ഞതുപോലെ മദ്ദ് മുത്തസിലാണ്, വാജിബാണ്. നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഫഅഖ്റജ ഫഅഖ്റജ ബിഹി ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി. മിനസ്സമറാത്തി എന്നൊരിക്കലും ഉച്ചരിക്കരുത്, മാറി സീന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിനസ്സമറാത്തി മിനസ്സമറാത്തി റിസ്ഖല്ലക്കും. റി അല്ല റിസ്ഖനല്ല റി റിസ്ഖല്ലക്കും. തൻവീന് ശേഷം ലാം റിസ്ഖൻ ല. തൻവീന് ശേഷം ലാം വന്നാൽ ഇത് ഗാം ബിലഹുന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. റിസ്ഖല്ലക്കും റിസ്ഖല്ലക്കും. ഫലാ തജ്അലു ഫലാ തജ്, ജീമിനെ കേൾക്കണം, കലക്കല ചെയ്യണം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ അൻദ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന അൻദാദ വ. തൻവീനിന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ
വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. എന്തദവ വ അൻതും ഈ മണിക്കൽ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന. വ അൻതും വ അൻതും തഅലമൂൻ തഅലമൂൻ അവസാനത്തിൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിലെ പാരായണ മര്യാദകളും സംഭവിച്ചേക്കാവുന്ന അസ്ഖലിതങ്ങളും പിഴവുകളും ചൂണ്ടിക്കാട്ടി നമുക്ക് ക്ലാസ്സിലെത്തത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ

0: യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത്

0: ക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25 അധ്യായമായ സൂറത്തുൽ ഫുർഖാന്റെ 63 മുതൽ 77 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഊദ് അൽ ഫായിസ്.

0: പ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദീഅ അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി.

0: വചനം 17.
1: അഫലാ യൻളുറൂന, എന്നാൽ അവർ നോക്കുന്നില്ലേ. ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്. കൈഫ, എങ്ങിനെ, എപ്രകാരമാണ. ഖുലിഖത്, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
0: അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്,
1: എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
0: വചനം 18.
1: വ ഇല സമാഇ, ആകാശത്തിലേക്കും. കൈഫ, എങ്ങിനെ. റുഫിഅത്, അത് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
0: വ ഇല സമാഇ കൈഫ റുഫിഅത്,
1: ആകാശത്തിലേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നും.
0: വചനം 19.
1: വ ഇലൽ ജിബാലി, മലകളിലേക്കും. കൈഫ, എങ്ങനെയാണ്. നുസിബത്, അത് നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
0: വ ഇലൽ ജിബാലി കൈഫ നുസിബത്,
1: പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്നും.
0: വചനം 20.
1: വ ഇലൽ അർദ്, ഭൂമിയിലേക്കും. കൈഫ, എങ്ങിനെ. സുത്തിഹത്, അത് പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
0: വഇലൽ അർദി കൈഫ സുത്തിഹത്,
1: ഭൂമിയിലേക്ക് അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്നും നോക്കുന്നില്ലേ.
2: തുളഞ്ഞ ബുദ്ധിയോ കവിഞ്ഞ പഠിപ്പോ ഒന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും സുപരിചിതവും ചിന്തിച്ചറിയുവാൻ പോരുന്നതുമായ ചില നിത്യ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു മനുഷ്യ ശ്രദ്ധയെ തട്ടിയുണർത്തുകയാണ്. മേൽപോട്ടു നോക്കിയാൽ കാണുന്ന ആകാശം, നാലുപാടം നോക്കിയാൽ കാണുന്ന പർവ്വതങ്ങൾ, കീഴ്പോട്ട് നോക്കിയാൽ കാണുന്ന ഭൂമി, സുപരിചിതവും അറബികളുടെ നിത്യോപയോഗ വസ്തുവുമായ ഒട്ടകം എന്നിങ്ങനെയുള്ളവയെ ആര് ശ്രദ്ധിച്ചു. ഓരോന്നും എത്ര സമർത്ഥവും കലാപരവുമായ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും എത്രമാത്രം പ്രയോജനകരമായ വ്യവസ്ഥയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിലും അടങ്ങിയ സൃഷ്ടിരഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്ന ശക്തി ഏതാണ് എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ആലോചിച്ചു നോക്കുന്ന ഏതൊരു നിഷ്കളങ്ക ഹൃദയനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ സർവജ്ഞത, സാർവത്രികമായ കഴിവ്, ആദിയായ മഹൽ ഗുണങ്ങളെക്കുറിച്ചും ബോധം വരാതിരിക്കയില്ല. അതുവഴി പരലോകം, മരണാനന്തര ജീവിതം എന്നിവയുടെ സാധ്യത സമ്മതിക്കേണ്ടി വരികയും കൂടുതൽ അന്വേഷിച്ചറിയുവാനുള്ള പ്രേരണ സംജാതമാകുകയും അങ്ങനെ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവ സ്വീകരിക്കുന്നതിന് വിഘാതം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അതാ ദുമാമ ബിനു സാലബയുടെ റളിയല്ലാഹു അൻഹു സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. മരുഭൂവാസികളായ ഒരു അറബി ഗോത്രത്തിലെ തറവനായിരുന്നു അദ്ദേഹം. മരുഭൂമികളിൽ ജീവിച്ചിരുന്ന അറബികൾ കേവലം അപരിഷ്കൃതരും പരുക്കൻ സ്വഭാവക്കാരുമായിരുന്നുവെന്ന് പ്രസിദ്ധമാണ്. സംഭവത്തിൻ്റെ നിവേദകനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകങ്ങളിൽ നിന്നു തന്നെ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് എന്തെങ്കിലും അപ്രധാനമായ ചോദ്യം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മരുഭൂവാസികളിൽ ബുദ്ധിയുള്ള വല്ല മനുഷ്യനും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിക്കുന്നതും അത് കേൾക്കുന്നതും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, മുഹമ്മദെ, താങ്കളുടെ ഒരു ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് താങ്കളെ അള്ളാഹു അവൻ്റെ റസൂലായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് താങ്കൾ വാദിക്കുന്നതായി പറഞ്ഞു, ഇത് സത്യമാണോ? തിരുമേനി, സത്യമാണ്. അദ്ദേഹം, എന്നാൽ ആകാശം സൃഷ്ടിച്ചത് ആരാണ്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഭൂമി സൃഷ്ടിച്ചത് ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഈ മലകൾ നാട്ടിസ്ഥാപിച്ചതും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കിയതും ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഈ മലകളെ നാട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളെ ദൂതനായി അഥവാ റസൂലായി അയച്ചിരിക്കുന്നത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രാവും പകലുമായി അഞ്ചു നേരം നമസ്കരിക്കൽ ഞങ്ങൾക്കു കടമയാണെന്ന്. വാസ്തവമാണോ? തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, എന്നാൽ താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളോട് അതിനു കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഒരു സക്കാത്ത് കൊടുക്കേണ്ടുന്ന കടമയുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, ഞങ്ങളിൽ നിന്ന് പോകാൻ കഴിവുള്ളവർക്ക് ആ വീട്ടിൻ്റെ അഥവാ കഅബയുടെ

0: അടുക്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ കടമയുണ്ടെന്ന് താങ്കളുടെ ദൂതൻ പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അനന്തരം ആ മനുഷ്യൻ പോകാൻ പിന്നോക്കം തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, താങ്കളെ യാഥാർത്ഥ്യവുമായി അയച്ചവൻ തന്നെയാണ് സത്യം. ഇപ്പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതല്ല. അഥവാ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സത്യം പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം മുസ്ലിമിന്റെ നിവേദനത്തിൽ ഞാൻ ബനൂ സഅദ് ഗോത്രക്കാരനായ ഖുമാമ ബിനു സലബയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒട്ടകത്തെപ്പറ്റി ചിന്തിക്കുവാനുള്ള ക്ഷണം അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അർത്ഥവത്താകുന്നു. ഒട്ടകം അറബികളുടെ അമൂല്യ സമ്പത്താണ്. ഈ അടുത്ത കാലത്തായി പരിഷ്കൃത വാഹനങ്ങളും പുതിയ ജീവിത മാർഗങ്ങളും നിലവിൽ വന്നതോടുകൂടി ഒട്ടകത്തിൻ്റെ പ്രാധാന്യം അറേബ്യയിൽ കുറേയെല്ലാം കുറഞ്ഞിട്ടുണ്ടെന്നത് വാസ്തവമാണ്. എന്നാലും മരുപ്രദേശങ്ങളിൽ ഒട്ടകം ഇന്നും അപ്രധാനമല്ല തന്നെ. മുൻകാലത്തെ സ്ഥിതി പറയേണ്ടതുമില്ല. അതിൻ്റെ പാലും മാംസവും അവരുടെ ആഹാരം, രോമം അവരുടെ വസ്ത്രം, തോലാകട്ടെ, പലതരം പാത്രങ്ങളും താമസിക്കുവാനുള്ള തമ്പുകളും നിർമ്മിക്കുവാനും ഉപയോഗിക്കും. യാത്രകളിൽ സവാരിക്കും കൃഷിക്കും വെള്ളം തേവാനും ഭാരങ്ങൾ വഹിക്കുവാനും ഒട്ടകം തന്നെ. മരുക്കപ്പൽ അഥവാ സഫീനത്തു സുഹറ എന്ന പേരുകൊണ്ട് തന്നെ ഒട്ടകത്തിൻ്റെ പ്രയോജനത്തെപ്പറ്റി നമുക്ക് ഊഹിക്കാം. വെള്ളവും തണലുമില്ലാത്ത, മരുപ്പച്ച കാണാത്ത, കണ്ണെത്തുവാൻ കഴിയാത്ത സമുദ്രസമാനമായ മണലാരണ്യങ്ങളിൽ കൂടി ദീർഘയാത്രകൾ നടത്തുവാൻ തക്കവണ്ണം അള്ളാഹു ഒട്ടകത്തിന് കൊടുത്തിട്ടുള്ള കെൽപ്പും സവിശേഷ ശക്തിയും ആലോചിച്ചു നോക്കുക. കിട്ടിയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടും. മാസത്തോളം വെള്ളം കുടിക്കാതെ കഴിഞ്ഞുകൊള്ളും. യജമാനന്റെ ഹിതമറിഞ്ഞ് സവിനയം അത് പെരുമാറും. വൻ മരുഭൂമികളിൽ സഞ്ചാരം പതിവാക്കുന്ന ഒട്ടകത്തിന് മറ്റു മൃഗങ്ങളെപ്പോലെ ദിനം പ്രതി ഭക്ഷണവും വെള്ളവും കിട്ടുവാൻ മാർഗമില്ലെന്ന് അതിന് സൃഷ്ടിച്ചു രൂപം നൽകിയ സൃഷ്ടാവിനറിയാമല്ലോ. അതുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന അവസരത്തിൽ കുറെ അധികം വെള്ളം അകത്താക്കി സൂക്ഷിച്ചു വെക്കുവാനുള്ള ചില ഉള്ളറകൾ അള്ളാഹു അതിന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗകര്യപ്പെടുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സത്തുക്കൾ ശേഖരിച്ചു വെക്കുവാനുള്ള ഒരു പത്തായവും നൽകിയിരിക്കുന്നു. അതത്രേ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ. മണൽപൂഴിയിൽ ആണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി കാലുകൾ പൊക്കുമ്പോൾ ഇറുക്കിക്കൂടുകയും നിലത്തു വെക്കുമ്പോൾ വികസിച്ച് പരക്കുകയും ചെയ്യുമാറുള്ള കാലടികളും അവക്ക് നൽകിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ ക്ഷമയും സഹനവും നിസ്സീമമാണ്. കാലുകെട്ടി നിലത്തു വീഴ്ത്താതെ നിന്ന നിലയിൽ തന്നെ അതിനെ അറുത്തു വീഴ്ത്തുവാൻ അത് കഴുത്തു നീട്ടിക്കൊടുക്കും. ഇതെല്ലാം ഏതെങ്കിലും ഒരു അറബി വിദഗ്ധൻ്റെയോ ആഗോള ശാസ്ത്രജ്ഞന്മാരുടെയോ കണ്ടുപിടുത്തമോ ആസൂത്രണമോ അല്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രകൃതിയുടെ വികൃതിയും അല്ല. എല്ലാം സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തി അതതിനു വേണ്ടുന്ന മാർഗദർശനം നൽകിയ അള്ളാഹുവിൻ്റെ മാത്രം പ്രവർത്തനം. ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുവാൻ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: വചനം 21.
2: ഫദക്കിർ, ആകയാൽ നീ ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക. ഇന്നമ അൻത, നിശ്ചയമായും നീ. മുദക്കിർ, ഓർമ്മിപ്പിക്കുന്നവൻ മാത്രം, ഉപദേഷ്ടാവ് മാത്രം. അതിനാൽ നബിയെ നീ ഉപദേശിച്ചുകൊള്ളുക, നിശ്ചയമായും നീ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു.
1: വചനം 22.
2: ലസ്ത, നീയല്ല. അലൈഹിം, അവരുടെ മേൽ. ബിമുസൈത്തിർ, ഒരു അധികാരം നടത്തുന്നവൻ.
3: ലസ്ത അലൈഹിം ബിമുസൈത്തിർ,
2: നീ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല.
1: വചനം 23.
2: ഇല്ല, ഒഴികെ. മൻ തവല്ല, തിരിഞ്ഞുപോയവൻ. വകഫർ, അവിശ്വസിക്കുകയും ചെയ്ത.
3: ഇല്ലാ മൻ തവല്ല വകഫർ,
2: പക്ഷേ തിരിഞ്ഞുപോകുകയും അവിശ്വസിക്കുകയും ചെയ്തവനൊഴികെ.
1: വചനം 24.
2: ഫയുഅദ്ദിബുഹു, എന്നാൽ അവനെ ശിക്ഷിക്കും. അല്ലാഹു, അല്ലാഹു. അൽഅദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ. എന്നാൽ അവനെ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്.
1: വചനം 25.
2: ഇന്ന ഇലൈന, നിശ്ചയമായും നമ്മിലേക്കാണ്. ഇയാബഹും, അവരുടെ മടങ്ങിവരവ്.
3: ഇന്ന ഇലൈനാ ഇയാബഹും,
2: നിശ്ചയമായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങി വരവ്.
1: വചനം 26.
2: ثم ان علينا, പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. ഹിസാബഹും, അവരുടെ വിചാരണ.
3: ثم ان علينا حسابهم,
2: പിന്നെ നമ്മുടെ മേൽ ബാധ്യത തന്നെയാണ് അവരുടെ വിചാരണ, അഥവാ അത് നാം നടത്തുക തന്നെ ചെയ്യും.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇപ്രകാരം നിവേദനം ചെയ്യുന്നു: അറിഞ്ഞേക്കുക, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒട്ടകം അതിൻ്റെ ആൾക്കാരോട് മിരണ്ടോടുന്ന പ്രകാരം അള്ളാഹുവിനോട് മിരണ്ടോടിയവരൊഴികെ.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ, മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച 1000 പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരു ഹറമുകളിലെയും മക്ക മദീന ഹറമുകളിൽ സുബഹ് മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ, അവർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 19 മുതൽ 39 വരെയുള്ള ആയത്തുകളും മക്ക ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തുൽ ഫതഹിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
9: അല്ലാഹു അക്ബർ,
10: അല്ലാഹു അക്ബർ.
9: ويوم

حتى إذا ما جاءوها شهد عليهم سمعهم

0: الله أكبر
1: الله أكبر
0: الله أكبر

أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم.

0: الله أكبر
1: الله أكبر
2: الله أكبر الله أكبر.

0: استووا أقيموا صفوفكم وتراصوا. الله أكبر
1: الله أكبر.

0: أكبر.
1: سمع الله لمن حمده.
0: ربنا ولك الحمد.
1: الله أكبر.
0: الله أكبر.

മാഷാ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന രൂപത്തിൽ പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് അശേഖ് ഖലീഫ തുനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ തുനൈജി.
1: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 42-43 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ارْكُضْ بِرِجْلِكَ هَذَا مُغْتَسَلٌ بَارِدٌ وَشَرَابٌ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 42-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു പരീക്ഷിച്ച സംഭവം, അതാണ് 41-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം ഒട്ടും അടിപതറാതെ തൻ്റെ നാഥനായ ഏകനായ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് 41-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. പല മുഫസ്സിരീങ്ങളും ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ളാഹി പോലുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു, തൻ്റെ രോഗ അവസ്ഥയിൽ, അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയിൽ തൻ്റെ ബന്ധുക്കളും കുടുംബവും അയൽവാസികളും മറ്റുമെല്ലാം തന്നെ കൈവിട്ടു, പക്ഷേ തൻ്റെ സഹധർമ്മിണി, തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, അദ്ദേഹത്തെ പരിചരിച്ചു, ധാരാളമായി അവർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് ആ 41-ാമത്തെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അതിനുശേഷം 42-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഉർഖുദ്, നീ തട്ടുക അല്ലെങ്കിൽ കൊട്ടുക, ബിരിജിലിക്ക, നിന്റെ കാലുകൊണ്ട്, ഹാദാ, ഇദാ, മുഗ്തസലുൻ, സ്നാനജലം അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം, ബാരിദുൻ, തണുത്ത, വഷറാബുൻ, പാനീയവും, അതായത് കുടിക്കാനുള്ള അല്ലെങ്കിൽ കുളിക്കാനുള്ള പാനീയവും, നാം ഉത്തരം നൽകി, നീ നിന്റെ കാലുകൊണ്ട് കൊട്ടുക അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് ചവിട്ടുക എന്നും അതിന് അർത്ഥം കൊടുത്തത് കാണാം. ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. അല്ലാഹു ആ മഹാനായ പ്രവാചകന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സ്വീകരിച്ചു. ഇനി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. താങ്കൾ ഭൂമിയിൽ കാലുകൊണ്ട് ചവിട്ടുക. ഇതാ താങ്കൾക്ക് ശുദ്ധമായ വെള്ളം, തണുത്ത പാനീയം കുടിക്കാനും കുളിക്കാനും. ഫലമ്മാ ദഅ റബ്ബഹു ഖാല ലഹു റബ്ബുഹു. അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉർഖുൽ ബിരിജിലിക്, ഇദ്രിബിൽ അർദ ബിരിജിലിക, ഫതഫജ്ജറത്തിൽ ഉയൂനു, അങ്ങനെ അരുവികൾ പൊട്ടിയൊഴുകി, മിൻ തഹത്തിരിജിലിഹി, അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ നിന്നും, കമ തഫർ തഫജ്ജറത് മിൻ തഹത്തിരിജിലി ഇസ്മായിൽ അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കാലിനടിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടിയതുപോലെ, ഫറഅൽ മാഅ യഖ്റുജു മിൻ തഹത്തിരിജിലിഹി ഫഖീല ലഹു, അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹു പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇദാ തണുത്ത സ്നാനജലവും പാനീയവും. ഇഗ്തസിൽ വശ്റബ്, നീ ഇതിൽ കുളിക്കുക, ഈ വെള്ളം കുടിക്കുക. ഇഗ്തസല ഫബരിഅ മിനൽ അംറാദി ലാഹിറ വൽ ഇലലി ലാഹിറ ഫീ ബദനിഹി, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ മുറിവുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ആ വെള്ളത്തിൽ കഴുകിയത് കാരണമായി അദ്ദേഹത്തിന് ഭേദമായി. ഫശരിബ, അദ്ദേഹം ആ വെള്ളം കുടിച്ചപ്പോൾ, ഫബരിഅ മിനൽ അംറാദിൽ ബാത്തിന, ആന്തരികമായ അദ്ദേഹത്തിൻ്റെ രോഗത്തിനും അദ്ദേഹം മോചിതനായി, ആ രോഗത്തിന് അദ്ദേഹം മുക്തനായി. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഈ ദുരിബിൽ അർദ ബിഹാ, നീ താങ്കൾ താങ്കളുടെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. ലിയംബഗദ ലക മിൻഹ ഐനുൻ തഗ്തസിലു മിൻഹ വതശ്റബു, എന്തിനാ ഞാൻ ചവിട്ടുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അതുവഴി അവിടുന്ന് വെള്ളം പൊട്ടി ഒഴുകും. ആ വെള്ളം കൊണ്ട് താങ്കൾ കഴുകുകയും താങ്കൾ കുടിക്കുകയും ചെയ്യുക. വയദ്ഹബു അൻക അദ്ദുർറു വൽ അദ, അതുവഴി താങ്കൾക്ക് താങ്കളുടെ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങിപ്പോകും. അങ്ങനെ ഫഅല ദാലിക്, അദ്ദേഹം അങ്ങനെ ചെയ്തു. ഫദഹബ അൻഹു ദുർറു, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നീങ്ങിപ്പോയി. വശഫാഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. അപ്പോ ഏതെങ്കിലും ഭാഗത്ത് പോയി, ഏതെങ്കിലുമൊക്കെ മക്ബറകളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിച്ച് അവർ കൊടുക്കുന്ന വെള്ളം കുടിച്ചാലാണ് രോഗം മാറുക എന്ന് വിശ്വസിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവർ പറയുന്ന ചില മന്ത്രങ്ങൾ ഉരുവിട്ടാലാണ് രോഗം മാറുക എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്, രോഗം വന്നാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ അനുവദനീയമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും ആളുകളെ സമീപിച്ചുകൊണ്ട് കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹം തേടിയാൽ അതുവഴി അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാവുകയാണ് ചെയ്യുക. മുഹമ്മദ് ബിൻ സ്വാലിഹ് ഹുസൈൻ റഹ്മ പറയുന്നു, ഈ ആയത്തിൽ നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. ഒന്ന്, ബയാനു ഇജാബത്തില്ലാഹി അസ്സ വജൽ ലിദ്ദുആഇ വഹുവ ദലീലുൻ അലാ മിന്നതിഹി അലാ ഇബാദിഹി, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകി എന്നത് അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു എന്നതിന് തെളിവാകുന്നു. അള്ളാഹു എങ്ങനെ ഉത്തരം നൽകിയത്? ഉർകുൽ ബിരിജിലിക്, താങ്കൾ താങ്കളുടെ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടുക എന്ന്. മറ്റൊന്ന്, ബയാനു ഖുദ്റത്തില്ലാഹി അസ്സ വജൽ ഹൈസു അൻബഅൽ മാഅ മിൻ ദർബി റിജിലി, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഒരാൾ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടിയാൽ വെള്ളം വരിക എന്നത്, വെള്ളം ഉറവ് പൊട്ടുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല എന്നതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊന്ന്, ഇസ്ബാത്തുൽ അസ്ബാബി ഖൗലിഹി തആല ഉർകുൽ ബിരിജിലിക്, അല്ല ചില കാരണങ്ങൾ നിശ്ചയിച്ചു എന്നത് മാത്രമാണ് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക എന്ന ആ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. വലൗ ഷാ അല്ലാഹു തആല ലഹുൽ മാഅ, അള്ളാഹുവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. ബിദൂനി റഖ്ദി ബിർരിജ്ലി വലാക്കിൻ അല്ലാഹ തആല ജഅല ദാലിക സബബൻ, കാലുകൊണ്ട് ചവിട്ടാതെ തന്നെ ആ സ്ഥലത്ത് നിന്ന് വെള്ളത്തെ ഉറവ് പൊട്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അല്ലാഹ് ഒരു കാരണം നിശ്ചയിച്ചു കൊടുത്തു, ആ കാരണം പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ, അതിൻ്റെ വരും വരായികകൾ അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന് ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. തുടർന്ന് 43-ാമത്തെ വചനം, وَوَهَبْنَا لَهُ أَهْلَهُ وَمِثْلَهُمْ
3: مَعَهُمْ رَحْمَةً مِنَّا وَذِكْرَى لِأُولِي الْأَلْبَابِ.
2: അല്ലാഹു 43-ാമത്തെ വചനത്തിൽ പറയുന്നു, وَوَهَبْنَا, നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, ലഹു അദ്ദേഹത്തിന്, അഹ്ലഹു തന്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, വമിസ്ലഹും അവരുടെ അത്രയും, മഅഹും അവരോടുകൂടി, റഹ്മത്തൻ കാരുണ്യമായിട്ട്, മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള,
3: വസിക്ര സ്മരണയായും അല്ലെങ്കിൽ ഗുണപാഠത്തിനും ലി ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാർക്ക്. അതായത് അദ്ദേഹത്തിന് തൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്ര വേറെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേക കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു സ്മരണയുമായിട്ടത്രേ അങ്ങനെ ചെയ്തത്. അതാണ് 43-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ ശ്രദ്ധേയമായ കാര്യം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അവസ്ഥ എന്നത് നമുക്കാർക്കും വരാവുന്നതാണ്. രോഗം കൊണ്ട് അള്ളാഹു നമ്മൾ പരീക്ഷിച്ചേക്കാം. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, വലനബ്ലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശി.

റഹ്മ വഉലായിക ഹുമുൽ മുഹ്തദൂൻ. അവർക്ക് അവരുടെ റബ്ബിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അവ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് സൂറത്തുൽ ബഖറയിലെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ വവഹബ്നാ ലഹു അഹ്ലഹു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം നൽകി. അല്ലദീന ഫഖദഹും, മുഫസ്സിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട. വമിസ്ലഹും മഅഹും, അതായത് സിയാദത്തൻ അലൈഹിം, അവരുടെ അവരെ മാത്രമല്ല അവരുടെ കൂടെ വേറെയും ആൾക്കാരെ നൽകി എന്നാണ്. റഹ്മത്തം മിന്നാ വദിക്റാലി ഉലിൽ അൽബാബ്, അള്ളാഹുവിങ്കെന്നുള്ള കാരുണ്യമായിക്കൊണ്ടും അതേപോലെ തന്നെ സൽബുദ്ധിയുള്ളവർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ടും. അന്നഹും ഇദബ്തലൗ അലൈഹിം അല്ലാ യജ്സഉ വ അല്ലാ യഫ്സഉ വ അല്ലാ യസ്തഖ്തു, കണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാൽ വെപ്രാളപ്പെടുകയല്ല വേണ്ടത്, ഭയന്ന് വിറച്ചിരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നിരാശനായി മാറുകയല്ല വേണ്ടത്. മറിച്ച് വഅയ്യസ്ബിറു ലിഖലാഇല്ലാ, അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക. വഅയ്യർദൗ ലിഹുക്മില്ലാ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക. വഅയ്യഅലമു ബഅദൽ ഉസ്രി യുസ്രാ വഅന്ന ബഅദൽ കർബി ഫറജാ, ഒരു വിശ്വാസി ദൃഢമായി വിശ്വസിക്കണം തന്റെ തനിക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാകുമെന്ന്. തനിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് മാറി ഒരു ഫറജ്, ഒരു എളുപ്പം അള്ളാഹു പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ളവനാകുന്നു യഥാർത്ഥ വിശ്വാസി. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാല അൽ ഹസൻ വ ഖതാദ അഹ്യാഹുമുല്ലാഹു തആല ലഹു ബിഅഅയാനിഹിം വസാദഹും മിസ്ലഹും മഅഹും, അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടവരെ തിരിച്ചു നൽകി, അവരുടെ കൂടെ അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ നൽകി. റഹ്മത്തൻ മിന്നാ ഐ ബിഹി അലാ സബ്രിഹി വസബാതിഹി വഇനാബതിഹി വതവാദുഇഹി വസ്തികാനതിഹി, നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതായത് അദ്ദേഹം ക്ഷമിച്ചത് കാരണം, അദ്ദേഹം സ്ഥൈര്യത്തോടുകൂടി നിന്ന കാരണം, ഉറച്ചു നിന്ന കാരണം, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങിയത് കാരണം, വിനയാന്വിതനായി മാറിയത് കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതായിരിക്കണം. ക്ഷമ കൈക്കൊള്ളുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക, അതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുക, വിനയം കൈവിടാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, അതാണ് അദ്ദേഹത്തിന് ഈ അനുഗ്രഹം അള്ളാഹു നൽകാൻ കാരണം. വദിക്റാലി ഉലിൽ അൽബാബ് ദബിൽ ഉഖൂരി ലിയഅലമു അന്ന ആഖിബത സബ്രി അൽഫറജു വൽ മഖ്റജു വർറാഹ, ലേ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും ഇത് സഹായകമാണ്. എന്ത്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ ആ പ്രയാസങ്ങൾ ക്ഷമ കൈക്കൊണ്ടാൽ ശേഷം ഫറജുണ്ടാകും. ഫറജ് എന്നാൽ ഒരു തുറവി. അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനൊരു മാർഗമെന്ന് ഒരുക്കിത്തരും, ഒരു ആശ്വാസം അള്ളാഹു പ്രദാനം ചെയ്യും. ഇത് ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഖീല ഇന്നല്ലാഹ തആല അഹ്യാഹും ലഹു, അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു അവർക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കുടുംബത്തെ. വമിസ്ലഹും മഅഹും ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവരോടൊപ്പം അത്രയും അള്ളാഹു നൽകി. വഅഗ്നാഹുല്ലാഹു വഅഅതാഹു മാലൻ അദീമാ, ധാരാളം ധനം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. റഹ്മത്തം മിന്നാ, നമ്മുടെ കാരുണ്യമായിട്ട്, അതായത് ബിഅബ്ദിന അയ്യൂബ ഹൈസു സബറ ഫഅസബ്നാഹു മിൻ റഹ്മത്തിനാ സവാബൻ ആജിലൻ വആജില, നമ്മുടെ ദാസനായ അയ്യൂബ് ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് അങ്ങേ അറ്റത്തെ പ്രതിഫലം നൽകി, ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും. പിന്നെ വദിക്റാലി ഉലിൽ അൽബാബ് സാധ്യമെന്ന് പറയുന്നു, വലി യഥതക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടി. ബിഹാലത്തി അയ്യൂബ് വയഅതബിറു,
അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, എന്നിട്ട് അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി

0: ഫയഅലമു, അവർ മനസ്സിലാക്കാൻ വേണ്ടി, അന്ന മൻ സബറ അല ദുർരി അന്നല്ലാഹ തആല യുസീബുഹു സവാബൻ ആജിലൻ വആജില, പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കും. വയസ്തജീബു ദുആഹു ഇദാ ദആഹു, അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ള ഉത്തരം നൽകുമെന്ന് അത്തരം ആളുകൾക്കൊരു പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഹുസൈം റഹ്മ പറയുന്നു, ഇന്നല്ലാഹ തആല വഹബലഹു അഹ്ലഹു, തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നൽകി. ഹൈസു ആവൗ ഇലൈഹി ബഅദ അൻ ശറദു മിൻഹു ലിഅന്ന അർറജുല ബിസബബി മറളിഹിൽ ഹിസ്സിയി അൽബദനിയി അവിൻ നഫ്സിയി ശറദ മിൻഹു അഹ്ലുഹു വഅജസു അൻ യഈഷു മഅഹു. ഒരുപക്ഷേ ഒരു മനുഷ്യന് ഇങ്ങനെ ശാരീരികമായ രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ മാനസികമായ രോഗം ബാധിച്ചാൽ അയാളുടെ കൂടെ നിൽക്കലും അദ്ദേഹത്തെ പരിചരിക്കലും ചില ആളുകൾക്കെങ്കിലും അത് കഴിയാതെ വന്നേക്കാം. അങ്ങനെ അദ്ദേഹത്തെ കൈവിട്ടു പോയപ്പോൾ വലമ്മ ആഫാഹുല്ലാഹു ആവ ഇലൈഹി അഹ്ലഹു ഫതകൂനു ഹാദൽ ഹിബത്തു ഇആദതു മാ സബഖ്. അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് ആ കുടുംബത്തെ നൽകിയെന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അകന്നു പോയവർ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. അന്നല്ലാഹു തആല യമുന്നു അലൽ അബ്ദി, അല്ലാഹു ഒരു അടിമക്ക് അനുഗ്രഹം ചെയ്യും, ബി അക്സരി മിമ്മാ ഫഖദ, നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ, എപ്പോൾ, ഇദാ സബറ, ക്ഷമ കൈക്കൊണ്ടാൽ, വഹ്തസബ, പ്രതിഫലം ആഗ്രഹിച്ചാൽ. കാരണം ലിഅന്ന അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം وَهَبَ اللَّهُ لَهُ أَهْلَهُ وَمِثْلَهُمْ مَعَهُمْ فَأَنْتَ اصْبِرْ طَلْفَر. ഇതൊരു പാഠമാണ് നിനക്ക്. എന്ത്? അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ മാർഗം സ്വീകരിച്ചാൽ അഥവാ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തിന് നീയും അർഹനാകും. അതുകൊണ്ട് നീ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ അള്ളാഹു നിനക്കും അനുഗ്രഹം ചെയ്യും. ആ ഒരു പാഠം ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും ഏറ്റവും പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം? ഒന്ന്, ഇനി തനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ തനിക്കിനൊരു ആശ്വാസം ലഭിക്കാനില്ല എന്ന ധാരണയിൽ നിന്നാണ് അങ്ങനെ പലപ്പോഴും ആത്മഹത്യയിൽ മനുഷ്യൻ അഭയം കണ്ടെത്തുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ തന്നെ നേരിട്ടാലും തനിക്കുണ്ടായാലും താൻ ക്ഷമിച്ചാൽ ആ പ്രയാസങ്ങൾ മാറി ഒരു നല്ല അവസ്ഥ തനിക്കുണ്ടാകും, തൻ്റെ രക്ഷിതാവ് ഒരു നല്ല അവസ്ഥ തനിക്ക് പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ക്ഷമിച്ചു നിന്നാൽ തീർച്ചയായും അതിലാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുക. നേരെ മറിച്ച് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അസ്വസ്ഥനായി നിരാശനായി ഇനി ജീവിതം അവസാനിപ്പിക്കുകയേ മാർഗമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് മൂഢമായ വിശ്വാസമാകുന്നു, അത് തെറ്റായ കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത താക്കീതുകൾ കാണാൻ സാധിക്കും. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം സയതറദ്ദാ ഫീഹാ ഖാരിദ മുഖല്ലദ. ആരെങ്കിലും ഒരു മലമുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ ആ പ്രവർത്തനം നരകത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, എന്നും ആ പ്രവർത്തനത്തിൽ അയാൾ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പോ ആത്മഹത്യ എന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമേ അല്ല. മതവിശ്വാസികളിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുവെന്നത് നാം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമാകുന്നു. നാം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെയാകട്ടെ കുടുംബത്തെയാകട്ടെ ക്ഷമ കൈക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. ക്ഷമയാണ് വിശ്വാസിയുടെ വലിയൊരു ആയുധമെന്ന് പഠിപ്പിക്കണം. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ആത്മാർത്ഥമായ ക്ഷമയോടുകൂടി തരണം ചെയ്തുകൊണ്ട് വിജയം നേടാൻ ഇഹലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത്
2: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം.
1: ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 42-43 വചനങ്ങളാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. അയ്യൂബ് നബി അലഹിസ്സലാമിൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ കാരണം എന്ന വിഷയത്തിലുള്ള ക്ലാസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലുഹൈദാൻ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം. ഓരോ ദിവസവും ഓരോ പേജ് ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരം, അത് മനഃപാഠമാക്കാനുള്ള സാഹചര്യം. അതെ, മനഃപാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഉസ്മാനി പ്രിന്റിൽ 475-ാം പേജ് പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. മനഃപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 475-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കാനുള്ള പഠനമാണ് ഇനി നാം കേൾക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 25-ാം വചനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ്സിലെടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്ന് 25-ാമത്തെ ആയത്ത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വബശ്ശിരി ലദീന ആമനു, വബശ്ശിരി, ഷീൻ എന്ന അക്ഷരത്തെ പരത്തി ഉച്ചരിക്കണം. ഷ, ഷി, ഷു, അഷ്, വബശ്ശിരി. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വഅമിലു, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വഅമിലു സ്വാലിഹാത്തി, സാദ്, ഹ, ഈ രണ്ടക്ഷരങ്ങളും ഇവിടെ ശ്രദ്ധിക്കണം. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുപോലെ ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഹ അസ്സാലിഹാത്തി. അന്ന ലഹും, നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. അന്ന ലഹും ജന്നാത്തിൻ, നൂന്ന് ശബ്ദ് ഇവിടെയും മണിക്കണം. ജന്നാത്തിൻ തജിരി, തിൻ തജിരി, തൻവീന് ശേഷം തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ജന്നാത്തിൻ തജിരി, ഇങ്ങനെ ഇഖ്ഫാ ബിഗുന്ന. തജിരി ജീമിനെ ഖൽഖല ചെയ്യണം. മിൻ തഹ്തിഹൽ, മിൻ ത, സാക്കിന നൂന് ശേഷം ത ആണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻ തഹ്തിഹൽ, തഹ്തിഹൽ അൻഹാറു, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ എന്ന് വായിക്കരുത്, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ. കുല്ലമ റുസിഖു, റുസിഖു, റുസിഖു, കുല്ലമ റുസിഖു മിൻഹ, മിൻ തമറത്തിൻ, സാക്കിന നൂന് ശേഷം ത ആണ്, മിൻ ത, അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. സമറത്ത് ഫാന് പകരം സീന്, ഫ എന്ന അക്ഷരത്തിന് പകരം സീനാക്കി ഉച്ചരിക്കരുത്. മിൻ സമറത്തല്ല, മിൻ സമറത്തിൻ. സമറത്തിൻ റിസ്ഖ, തൻവീന് ശേഷം റ, സമറത്തിൻ റിസ്ഖ എന്നല്ല, സമറത്തിൻ റിസ്ഖ, റിസ്ഖ, റി ആയി ഉച്ചരിക്കരുത്, റി, റിസ്ഖ. റിസ്ഖൻ ഖാലു, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. റിസ്ഖൻ ഖാലു, ഖാലു ഹാദല്ലദി റുസിഖന, റുസിഖ്, ദമ്മ, കസ്ര, സുക്കൂന്, റുസിഖ്, റുസിഖ്, റുസിഖ്ന എന്ന് പറയരുത്, റുസിഖ്ന എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റുസിഖ്, റുസിഖ്ന. മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ബാഇനെ ഖൽഖല ചെയ്യണം. ഖബ്ലു, ഖബ്ലു. വഉതു, വഉതു, വഉതു ബിഹി, വഉതു ബിഹി എന്ന് അധികം ആളുകളും പറയും. വഉതു ബിഹാണ്, ഹംസക്ക് ദമ്മാണ്. വഉതു ബിഹി മുതശാബിഹ, മുതശാബിഹ. വലഹും ഫീഹ, വലഹും, സാക്കിന മീം ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വലഹും ഫീഹ, ഫീഹ അസ്വാജുൻ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഫീഹ അസ്വാജുൻ, അസ്വാജുൻ മുതഹറ, അസ്വാജുൻ, തൻവീൻ ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്വാജുൻ മുതഹറ, മുത, ത, അതുപോലെ ഹ, ഇതെല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്ബാഖ്, മുതഹറ, മുതഹറ, മുതഹറതും വഹും, തൻവീന് ശേഷം വ, ഇത് ഗംബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മുതഹറതും വഹും, വഹും ഫീഹ, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായി മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വഹും ഫീഹ, വഹും ഫീഹ ഖാലിദൂൻ, ഖാലിദൂൻ, ഖാലിദൂൻ. അവസാനത്തിൽ മദ്ദ് ആരദ സുക്കൂൻ. ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാം വചനമാണ് ഇപ്പോൾ ബഹുമാനായ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്ക് ക്ലാസ് എടുത്ത് നൽകിയത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ, അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന കാരികളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിസ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
3: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ ഖത്തമുൽ ഖുറാൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സോഫി.
2: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 4 സൂറത്തു നിസ 150 മുതൽ 171 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് القارئ سعود السريم.
3: أعوذ بالله من الشيطان الرجيم.
4: إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള
1: പീസ്. ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് 80 സൂറത്താണ്, സൂറത്തു അബസ. 42 ആയത്തുണ്ട്. നമുക്ക് അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. അബസ വതവല്ല അൻജാഅഹു. അൻജ നൂൻസാക്കിനക്ക് ശേഷം ജീമാണ്, ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക. അൻജ പിന്നെ ജാ മദ് മദ് മുത്തസിൽ നന്നായിട്ട് നീട്ടണം. അമ്മാ യുദ്രീക്ക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു. വീണ്ടും ഇഖ്ഫാ തൻഫ പിന്നെ അമ്മാ മനിസ്തഗ്ന ഫഅൻത നൂൻസാക്കിനക്ക് ശേഷം ത ഇഖ്ഫാ. അമ്മാ അലൈക അല്ല യസ്സക്ക അമ്മാ മീം ശദ്ദുണ്ട്. പിന്നെ മൻജാഅക്ക വീണ്ടും ഇഖ്ഫാ വഹുവ യഖ്ഷ ഫഅൻത. അതുകൊണ്ട് തന്നെ ഇഖ്ഫാ അൻത. പിന്നെ അൻഹു ഒട്ടും മണിക്കേണ്ടതില്ല. കല്ല ഇന്നഹ തദ്കിറ ഫമൻ ഷാ നൂൻസാക്കിനു ശേഷം ഷീനാണ്, നന്നായിട്ട് മണിക്കുക. ഷാ മദ് ഫി സുഹുഫും സുഹുഫിം തൻവീന് ശേഷം മീം ഇദ്ഗാംബി ഗുന്ന, നന്നായിട്ട് മണിക്കുക. മർഫുഅതിം മുതഹറ അതേ നിയമം. ബി ഐദി സഫറ കിറാമിം ബററ അവിടെ തൻവീന് ശേഷം ബ ആണ് ഇഖ്ലാബ്. അനൂന മീമാക്കി മണിച്ച് ഗുന്നത്തോടുകൂടി. ഖുത്തിലൽ ഇൻസാനു ഇൻസാൻ ഇഖ്ഫാ മാ അക്ഫറ മദ്. പിന്നെ ഷൈ മിൻ ഐ ഷൈഇൻ ഖ ഇൽഹാറാണ്. തൻവീന് ശേഷം ഖ മിൻ നുത്ഫത്തിൻ ഖലഖ നുത്ഫത്തിൻ തൻവീന് ശേഷം ഖ ആണ് ഒട്ടും മണിക്കേണ്ട ഇൽഹാർ. ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ഷാഅ വീണ്ടും മദ്. അൻശറ നൂൻസാക്കിനു ശേഷം ഷീന് ഇഖ്ഫാ മണിക്കാം. لما يقلي ما امر فلينظر انظر نونساكن لا ആണ് നന്നായിട്ട് മണിക്കുക. പിന്നെ ഇൻസാനു അതു അങ്ങനെ തന്നെ രണ്ടും ഇഖ്ഫാ ആണ്, നന്നായിട്ട് ഉന്നത്തോടു കൂടി. ما اسنا سببنا الماء ماء مد من شققنا الارض شقا فانبتنا اقلاب ആണ്. അംബത്തിന നൂന് അനൂൻസാക്കിനെ മീമാക്കിയിട്ട് മണിച്ചിട്ട് മണിച്ചോതുക. അംബത്തിന വഅനബം വ തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. അയനബം വ ഇരട്ടിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. വസൈത്തൂനം വ അതും അങ്ങനെ തന്നെ. പിന്നെ ഹദായിഖ മദ് ഫാക്കിഹത്തം വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന മത്താ അല്ലക്കും ഇദ്ഗാം ബിലാഗുന്ന മത്താ അല്ല വലി അന്നാമിക്കും നൂൻസാക്കിന് ശേഷം അയിന് ഇളഹാറാണ്. ഫഇദ ജാ മദ് സാഹ മദ് ലാസിമാണ്, നല്ലോ നീട്ടണം. സാഹ അലല്ലാലിൻ പോലെ യുഫിറു മിൻ അഖീഹി മിൻ അഖീഹി നൂൻ സാക്കിന് ശേഷം അ ഇളഹാർ. ഉമ്മിഹി വബിഹി വസാഹിബത്തിഹി വബനീഹി ലികുല്ലി ഇംരിഇം മിർഇം മിൻ തൻവീനിന് ശേഷം മീമാണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ മിൻഹും ഒട്ടും മണിക്കണ്ട. യോമ ഇദൈൻ ഷീനാണ് ഇൽഹാർ, ഇഖ്ഫ ആണ് നിയമം. തൻവീന് ശേഷം ഷീന് മിൻഷരി പോലെ. ഉജൂഹുയ്യൗമ ഇദിമ്മു രണ്ടും തൻവീന് ശേഷം യ ആണ്, പിന്നെ തൻവീന് ശേഷം മീമാണ് രണ്ടും. ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാം ഉജൂഹുയ്യൗമ ഇദിമ്മുസ്ഫിറ അങ്ങനെ അത് ഉജൂഹുൻ രണ്ടും നന്നായിട്ട് മണിക്കും. പിന്നെ ലാഹിക്കത്തും മുസ്തബ്ശിറതും അങ്ങനെ തന്നെ. പിന്നെ ഉജൂഹുയ്യൗമ ഇദിൻ അലൈഹ അത് ആദ്യത്തത് നന്നായിട്ട് മണിക്കുക, പിന്നത്തെ ഇലഹാറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ ഉജൂഹുയ്യൗമ ഇദിൻ അലൈഹ എങ്ങനെ അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ എത്ര ഓതാൻ കഴിയുന്നോ അത്ര നോക്കാം, ബാക്കി അടുത്തതിൽ നോക്കേണ്ടി വരും. ആ ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: ഇൻഷാല്ലാ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന് മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രമുഖരുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും പാരായണം ചെയ്യപ്പെടുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.